ദുർമിത്രിയാസ്തസ്മൈ സന്തു യോസ്മാൻവേഷ്ടിയഞ്ചാവയൻവിഷ്മഃ ദ്രുപദാദീവമുമുചാനസ്വിന്നസ്നാതോമലാദിവ ഭൂതം പവിത്രേണേവാദ്യമാപശ്യുന്ധന്തു മൈനാസഃ ഉദ്വയന്തമാസസ്പരിസ്വഃ പശ്യ

0: ഈ നിസ്സാരം കൊണ്ടൊരു ജ്ഞാനവും കിട്ടാനുമില്ല. മറ്റവളെ പൊട്ടു തൊടിയിച്ചു, എന്നെ തൊടിയിച്ചില്ല. മറ്റവൾക്ക് പ്രസാദം അയച്ചു കൊടുത്തു, എനിക്ക് തന്നില്ല. മറ്റവള് നമസ്കരിച്ചപ്പോൾ പിടിച്ചെഴുന്നേൽപ്പിച്ചു, എന്നെ നോക്കിയുള്ളൂ. ഇതിനൊക്കെയുള്ള വഴക്കാ ഭക്തന്മാരും ഇതിലൊന്നും ജ്ഞാനം ഇരിപ്പില്ല. ഈ പോരിച്ചിരുന്നവരൊക്കെ ഇതിന്റെ കണക്കായി പറയുന്നു. ശരിയാണോ? ആലോചിച്ച് നോക്ക്. ഒരുത്തൻ നാം കൊടുക്കുന്ന ഒരു വസ്തു വേണ്ടാത്തപ്പോൾ വേണ്ടെന്നും വേണമെന്നുള്ളപ്പോൾ വേണമെന്നും തുറന്നു പറയാൻ പാകമാകുമ്പോഴാണ് നമ്മളും അയാളും തമ്മിലുള്ള ബന്ധം ഊനമില്ലാത്തതാകുന്നത്. ശരിയായിരിക്കും. മാഷ്ടർ മാഷ്ടർ വീട്ടിലെത്തി, അവിടുന്ന് ഒരു ആഹാരം കഴിക്കേണ്ട വിശക്കുന്ന സമയത്ത് ആഹാരമോ കുടിക്കേണ്ട സമയത്ത് വെള്ളമോ വേണമെങ്കിൽ വെള്ളം കൊണ്ടുപോവാ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മാഷ്ടർക്ക് എപ്പോഴുണ്ടാകുന്നു? അപ്പോഴാണ് അവരും മാഷ്ടർ തമ്മിലുള്ള ബന്ധം ഏറ്റവും നന്നാകുന്നത്. വേണ്ടാത്ത ഒരവസ്ഥയിൽ മേടിച്ച് കഴിക്കേണ്ടി വരികയോ വേണ്ട അവസ്ഥയിൽ വേണ്ട എന്ന് പറയേണ്ടി വരികയോ ചെയ്താൽ ബന്ധമില്ലെന്നാണ്. നിങ്ങളുടെ ഒക്കെ ബന്ധം അല്ല, ബന്ധമില്ലായ്മയുടെ ബന്ധമാണ്. നിങ്ങളുടെ ഒക്കെ ബന്ധം വേണ്ടാത്തപ്പോൾ വേണ്ടെങ്കിലും ആവാമെന്നും വേണ്ടുന്നപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വേണ്ട എന്ന് പറയേണ്ടി വരുന്നതുമായ ബന്ധമാണ്. ആത്മാർത്ഥമായിട്ട് ആലോചിച്ചു, ആത്മാർത്ഥമായിട്ട് ആലോചിച്ചു, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. വേണ്ടാത്തത് പലതും നന്നായി എന്ന് പറഞ്ഞ് കഴിക്കേണ്ടി വരിക, വേണ്ടത് പലതും കിട്ടാതാവുക, എന്ത് സംഘർഷമായിരിക്കും ജീവിതം. വീട്ടിൽ പോരുന്ന് ഭാര്യ പിള്ളേര് കഴിക്കുന്ന ആഹാരം ഇടപെടുന്ന ലോകം ഇത് മുഴുവൻ ഞാനീ പറഞ്ഞ ഇത്രയും സാധനത്തിനകത്ത് ചേർത്ത് വെച്ച് അതിൽ 99% വേണ്ടാത്തത് 1% ഉണ്ടാവും. 1% നമ്മുടെ ജീവിതം, 1% ഇത്രയും ക്ലേശം ജീവിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ 100% ഇതുള്ളവന്റെ ജീവിതം എന്തായിരിക്കും? അതാ എനിക്കുള്ള ചർച്ച. ഒരൊറ്റ ശതമാനം കൊണ്ടായി ലോകം പിടിച്ചിരിക്കുന്നു. ഇനിയും ഏതെങ്കിലും കൂടെ കിട്ടുമെന്ന ആക്കാന്നുള്ള പ്രതീക്ഷ. അപ്പൊ ജീവിതത്തിന്റെ ദുഃഖം മുഴുവൻ എടുത്തു നോക്കിയത് കാണാം. ശരിയാണോ? ആലോചിച്ചു. ഇപ്പൊ ബന്ധങ്ങളെല്ലാം വരുന്ന അവിടെയാണ്. ഇപ്പൊ എല്ലാവരും ബന്ധിക്കപ്പെടുന്നത് അവിടെയാണ്. ഇപ്പൊ ശിലാദൻ തനിക്ക് പുത്രനുണ്ടായി, പുത്രൻ തപസ്വാധ്യായ നിരതനായി ദേവതാ സ്വരൂപമായി തീർന്നു. എങ്ങനെ? അതിനാണ് ഈ 100 ശക്തികൾ തന്നിൽ ഇരിപ്പുണ്ടെന്നും ആ ശക്തിയെ ജ്വലിപ്പിച്ചാൽ അതിനെ അതിരിക്ത പദാർത്ഥമായി കണ്ടാൽ നൈയായികന്മാർ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് പരമാണുവിനപ്പുറത്തേക്ക് പോയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു, പരമാണുവിനപ്പുറത്തേക്ക് വൈശേഷികന്മാരോ നൈയായികന്മാരോ പോയില്ല. ഭർതൃഹരി പോയി എന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു, പറഞ്ഞു. ഭർതൃഹരി വിശ്ലേഷണം സാധിച്ചു. അണവ സർവശക്താഹാസ്യോ, സകല ശക്തിയും അതിലിരിക്കുന്നു. ഏത് അണുവിനെ എടുത്ത് ജ്വലിപ്പിക്കണം എന്നുള്ളത് മാത്രം ആവശ്യം. ശബ്ദേന്ദ്രിയത്തിൽ നിഹിതമായ ശബ്ദദ്രവ്യത്തിന്റെ അണുക്കളെ വിഘടിപ്പിച്ച് ശബ്ദത്തിലൂടെ ഉപാസിച്ചു പോകണമോ, രൂപത്തിൽ വേണോ, സ്പർശത്തിൽ വേണോ, രസത്തിൽ വേണോ, ഗന്ധത്തിൽ വേണോ, ഇതൊക്കെ ഭൂതവിദ്യയിൽ അടങ്ങിയതാണ്. ഏത് പദ്യമാണോ അതിനെ എടുത്ത് ജ്വലിപ്പിച്ചാൽ ഇവിടെ എത്താം. എല്ലാം ഈ കൊല്ലം തൊഴിൽ അതിനാണ് കണ്ടുപിടിക്കുന്നത്. പൗരാണികരുടെ എല്ലാ തൊഴിലും ഭൂതവിദ്യാധിഷ്ഠ. ഭൂതവിദ്യ എന്ന് പറഞ്ഞത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം. അപ്പൊ പഞ്ചഭൂത സഞ്ചിതമായ ഈ പ്രപഞ്ചത്തില് പഞ്ചഭൂതങ്ങളെ ചേർത്തും അഴിച്ചുമാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതും വിടുന്നതും എന്നുള്ളത് കൊണ്ട് പഞ്ചഭൂതത്താൽ അധിഷ്ഠിതമായ ശബ്ദസ്പർശരൂപരസഗന്ധാദികൾക്ക് ഉള്ള ശക്തിയെ മനസ്സിലാക്കി ആ ശക്തിയെ ഋജുവായി കൊണ്ടുപോകാവുന്ന ഒന്നിൽ ഏകാഗ്രതപ്പെട്ട് നിലകൊണ്ടാൽ അപ്പോ ഇതില് ആ ശക്തി കുറച്ച് പ്രകടവും കുറച്ച് അപ്രകടവുമാണ്. അപ്രകടമായതുകൊണ്ടാണ് കാണാത്തത്. പഞ്ചഭൂത സഞ്ചിതമായി പ്രപഞ്ചത്തിൽ പ്രകടവും അപ്രകടവും ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞു നേരത്തെ ശ്ലോകത്തിൽ. നേരത്തെ ശിവന്റെയും രാഹുവിന്റെയും കഥ പറഞ്ഞപ്പോ പറഞ്ഞു, അതായത് ശ്വാനോദര സംയുക്തം കൊണ്ട്, ശ്വാനോദരാനല സംയുക്തം കൊണ്ട്, ശ്വാനന്റെ ഉദരത്തിലെ അഗ്നിയുടെ സംയുക്തം കൊണ്ട് പറഞ്ഞു ഞാൻ ശ്വാനനിൽ ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷത. ആഹാരം ഒന്ന് തന്നെ കൊടുത്തോളൂ. ഹസ്തി ഉദര അനല സംയോഗം കൊണ്ട് ഉണ്ടാകുന്ന വൃത്തി നാം കഴിച്ചാലുണ്ടാകും. നമ്മളിൽ തന്നെ രണ്ടു പേർ താഴെ പോയി മാഷ്ട വീട്ടിൽ നിന്ന് ഭക്ഷണം അടിച്ചു, നമ്മളെല്ലാം കഴിച്ചു. ആ ഭക്ഷണം നമ്മളിൽ പചിച്ചു വരുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. അതുവരെയുള്ളതിന് ചെറിയ മാറ്റമുണ്ട്. കാരണം മാഷൊരു പേരതിന് പറഞ്ഞു, ഭിക്ഷ. അപകടം പിടിച്ച പേരാണ്. ഉണ്ണാവെന്നല്ല മാഷ് പറഞ്ഞു. ഉണ്ണാവെന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥനുള്ളതായി. എന്റെ പുറകിലെ പേര് സന്യാസിക്കുള്ള പേരായിട്ട ഭിക്ഷ. ഭിക്ഷ കഴിക്കാന്നാണ്. അപ്പൊ കൂടെ കഴിച്ചവരിലൊക്കെ ആ സംസ്കാരം ജാഗ്രത ആവും. ഇഷ്ടപ്പെട്ടല്ലെങ്കിലും ഒരു നേരത്തേക്ക് തെണ്ടിയായിട്ടുണ്ട്. മാഷ് ഉദ്ദേശിച്ചെന്നല്ല ഞാൻ പറയുന്നത്, എന്റെ വ്യാഖ്യാനം അതാണ്. മാഷ് ഉൾപ്പെടെ സംസർഗം കൊണ്ട് തെണ്ടുന്ന എണ്ണം അഭിമാനത്തെ ഇല്ലാതാക്കുകയാൽ, സ്വാഭിമാനത്തെ നഷ്ടപ്പെടുത്തുകയാൽ ആ അന്നം ഉദരാനലിൽ രൂപപ്പെടുമ്പോൾ സ്വഭാവമാണ്. പണ്ട് ഗുരുകുലങ്ങൾക്കുള്ള മെച്ചം അതാണ്. അത് അച്ഛനും അമ്മയൊക്കെ കുട്ടിയുണ്ടായി കുറച്ച് കഴിഞ്ഞാൽ ഉടനെ ഗുരുകുലത്തിൽ കൊണ്ടുവിടും. അച്ഛനും അമ്മയല്ല വളർത്തും. അപ്പൊ ഗുരുകുലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഫീസില്ല. എത്ര സമ്പന്നന്റെ കുട്ടി പഠിക്കാൻ ചെന്നാലും, രാജാവിന്റെ മകൻ പഠിക്കാൻ അവിടെ ഉണ്ടെങ്കിലും ഫീസില്ല. അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, രാവിലെ സഞ്ചിയെടുത്ത് പോണം. ഏത് കോടീശ്വരന്റെ മോനാണെങ്കിലും തണ്ടോ. വിടുമ്പോ നിയമമുണ്ട്. തണ്ടാൽ തണ്ടി കിട്ടിയത് പാചകം ചെയ്ത ആഹാരം മാത്രമേ വാങ്ങിക്കോ. അരിയും പച്ചക്കറിയും ഒക്കെ ആരെങ്കിലും നന്നാ വാങ്ങിക്കരുത്, നിർബന്ധമാണ്. പാചകം ചെയ്ത് കിട്ടിയതും കൂടെ അവിടെ നിന്ന് കഴിക്കാമെന്ന് ഇരിക്കണ്ട, അത് ഇവിടെ കൊണ്ടുവരണം. ആചാര്യന്റെ അടുക്ക കൊണ്ടുവരണം. ആചാര്യൻ നോക്കിട്ടേ കഴിക്കണ്ട മോയ്ക്ക്. ഒരിടത്തു നിന്ന് യാഗം മേടിക്കാവും, ഏഴിടം വരെ പോകാവും. നിയമം ഭയങ്കരമാണ്. ആകെ ഒരു സ്ഥലത്തു നിന്നേ വാങ്ങിക്കാവും. ഇന്നും അങ്ങനത്തെ ഗുരുകുലങ്ങളുണ്ട്, ഇന്നും ഉണ്ട്.
1: ഏഴ് നിൽക്കുന്ന കിട്ടിയില്ലെങ്കിലോ
0: പട്ടു കേടണോ. നിനക്ക് അന്നം കഴിക്കാൻ വിധിയില്ല. നീ മുമ്പ് ആർക്കും കൊടുത്തിട്ടില്ല. കൊടുക്കാത്ത നീ തിന്നാൽ വാസന കൂടും. അന്നം
2: കിട്ടും,
0: അന്നം ഉറപ്പായിട്ടും. ഗുരുകുലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പരിസരത്ത് എവിടെ
2: പോയാലും,
0: നിങ്ങളുടെ നാട്ടില് നിങ്ങളുടെ ആ സ്ഥലങ്ങളിൽ ഗുരുകുലങ്ങളും ആ സംസ്കാരവും ഇല്ല. ഗുരുകുലങ്ങളുടെ സംസ്കൃതി ഉള്ളിടത്തെല്ലാം തോർത്ത് വിരിച്ച് അയോറിയിരിക്കുന്നു. കിട്ടാത്തവരുണ്ടാവും, അങ്ങനത്തെ കഥകളുണ്ട്. കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എക്സെപ്ഷനൽ കിട്ടാത്തവരും. പണ്ടൊരു ഗുരുകുലത്തിലൊരു വിദ്യാർത്ഥി പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് അയാൾ ഭിക്ഷയ്ക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. നേരത്തെ ചെറിയ അയാളങ്ങ് തീരുമാനിച്ചു ഗുരുവിനോട് അനുമതി ചോദിക്കാതെ. കാരണം തീരെ മേല പനിച്ച് കിടക്കുകയാണ്. ക്ലാസ്സിൽ തന്നെ ഒരു തരത്തിലിരുന്നു പോയി കിടന്നു. ഉടനെ ഗുരു വിളിച്ചു, ഗുരു മഹാരാജ് വിളിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ പറയുക. വെളിയിൽ നിന്ന് ഹോസ്പിറ്റലിച്ചു. എന്താ മേല? ആ ഭിക്ഷ എടുക്കാനും മേല. അത്രയ്ക്കായി അഹന്ത അല്ലേ? ഇല്ല, പോയിക്കോളാം. പിന്നെ അവിടെ ഒന്നും യുക്തി മറുപടി. എനിക്ക് പനിയായിട്ടല്ലേ, ഞാൻ കിടപ്പായിട്ടല്ലേ, ഒന്നും അങ്ങോട്ട് പറഞ്ഞാൽ ഏക്കുകൾ. കാരണം അതൊക്കെ അറിയാവുന്ന ആളാ ഈ ആജ്ഞാപിക്കുന്നത്. എന്നെക്കുറിച്ച് മുഴുവൻ അറിയാവുന്ന ആളാ എന്നോട് ആജ്ഞാപിക്കുന്നത്. അദ്ദേഹത്തിന് എന്നെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഔട്ടെന്നാണ്. കാരണം അദ്ദേഹത്തിന് അറിയാമെന്നുള്ളതുകൊണ്ടാണല്ലോ ഞാൻ പോയിരിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് അറിയുന്നത് കൂടുതൽ എനിക്കറിയാവുന്ന പിന്നെ ഞാൻ മുകളിലോട്ട് കയറുന്നു പഠിപ്പിച്ചാൽ പോരെ. അതുകൊണ്ട് ഇയാൾ ഉടനെ പതുക്കെ ഇറങ്ങാൻ നേരത്ത് പതുക്കെ ഒരു വടിയൊക്കെ എടുത്തു. ഓ, ഊന്നു വടിയും വേണം ഭിക്ഷയ്ക്ക് വടി വേണ്ടെന്ന് വെച്ചാലും, ഒരു വടി വേണ്ടെന്ന് വെച്ചാല്ല യാത്രേ. അപ്പൊ വളരെ വിഷമിച്ചാണ്. പക്ഷെ വഴി ഇറങ്ങി കഴിഞ്ഞപ്പോ കുറച്ചൊരു ആരോഗ്യം കിട്ടിയവളായി. അതേ പോലല്ല നടക്കാം. അപ്പൊ ഭിക്ഷയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ഒരു വീട്ടിൽ ചെന്ന് കയറി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു. ഒരാളോടും തിരിച്ച് മടുത്തു പറയില്ലെന്ന് പറഞ്ഞു ഭിക്ഷ മേടിക്കാൻ പോകും. ചെറു പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും തല്ലിയാലും അതൊക്കെ ഈ ഭിക്ഷയിൽ പെട്ടതാണ്. കാരണം നീ പണ്ട് കൊടുത്തത് മാത്രമേ കിട്ടുകയുള്ളൂ ഭിക്ഷയ്ക്ക് പോകും. അതൊക്കെ ഇങ്ങനെ ഭിക്ഷയെടുത്ത് തന്നെ തീരുകയും വേണം. അതുകൊണ്ട് കിട്ടുന്നത് മേടിച്ചോണ്ടെന്നാണ് നിയമം. പൂർവ്വവാസന പോകാൻ മാത്രമായി ഭിക്ഷയ്ക്ക് വിടുന്നത്. അപ്പൊ ഇയാളി എന്നും ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു. അവർ ഗൃഹസ്ഥൻ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് നല്ല തടി വിശുരൊക്കെ ഉണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചുകൂടെ അല്ലേന്ന് ചോദിച്ചു. നല്ലൊരു പണിയെടുത്ത് ജീവിച്ചുകൂടെ ചോദിച്ചു ഭിക്ഷയ്ക്ക് വന്നിരിക്കുന്നവനോട്. എതിർത്ത് മറുപടി പറയരുതെന്നാണ്. എന്നാലും ആ അഹന്ത സമ്മതിച്ചില്ല. പെട്ടെന്ന് ചോദിച്ചു, എന്താ പണിയുള്ളതെന്ന്. ഈ മേല ഏക പനിയാണ്, ഇത്രയും കഷ്ടപ്പെട്ട് എത്തിക്കഴിഞ്ഞ ഭിക്ഷയാണ് ചോദിച്ചത്. ചോദിച്ചതിന് മറുതട്ടായിട്ടാണ് ചോദ്യം. അത് വളരെ പോസിറ്റീവായി തിരിച്ചൊരു മറുപടിയായിട്ട് ചോദിച്ചു, എന്തോ പണിയുള്ളത്. രസനം മോശക്കാരനൊന്നുമല്ല. അവിടെ കുറെ മുട്ടി കിടപ്പുണ്ട്, ഹോട്ടലുള്ളവരാ. വലിയൊരു ഹോട്ടലിൽ നടത്തുന്ന ഗൃഹസ്ഥനാ. അയാളുപോയി പറഞ്ഞു, അഞ്ചി അവിടെ മുട്ടിയുണ്ട്, കീറിക്കോളാം. ഇവിടെ കിട്ടും. നിന്ന് കീറിയായത്, അയാൾ നിന്ന് കീറി ഭിക്ഷയ്ക്ക് പോയ വിദ്യാർത്ഥി. എല്ലാം കീറി കഴിഞ്ഞ് കീറിയൊക്കെ ഇട്ട് കഴിഞ്ഞ് വാഹനത്തെ കുറച്ചുകൂടെ കൂടി, ലേശം കൂടെ കൂടി. കീറുമ്പോഴൊക്കെ നല്ല ആരോഗ്യം കീറി. കീറി കഴിഞ്ഞപ്പോ ലേശം കൂടെ കൂടി. സാത്വിക അഹങ്കാരം സ്വല്പം കൂടെ കൂടി. സാത്വിക അഹങ്കാരം കൊണ്ടാണ് ഈ നല്ല രീതിയിൽ ചോദിച്ചത്. മുടിപ്പത്തൽ പ്രമാണത്തിൽ ചോദിച്ചാൽ കയ്യും കലോകയാണ്. അതിന് പകരം ഉള്ള സാത്വിക അഹങ്കാരത്തിൽ ചോദിച്ചു. അതും അഹങ്കാരം കൊണ്ട് തന്നെയാണ്. ചോദ്യം കഴിഞ്ഞു നല്ല കഴിക്കുന്നതിന് അതൊക്കെ വരാം, കുളിച്ചു വരാമെന്ന് പറഞ്ഞു പോയി. കയ്യിൽ പോകുന്ന സ്ഥലത്തൂടെ ഗംഗ ഒഴുകുന്നതാണ്. കയ്യിൽ പോയി ഗംഗയിൽ ചെന്ന് കുളിച്ചു. ഉച്ചയൊക്കെ കഴിഞ്ഞു ഒരു മണിവരെ നമ്മൾ കരുതാം. ഇയാളെ കാണാത്തതുകൊണ്ട് വീട്ടുകാരെ ഭിക്ഷ കഴിച്ചു. പക്ഷെ ഭിക്ഷ കഴിച്ചത് പോലെ തെല്ല് ദുഃഖം ഓർക്കണം. ഇത്രയും പണിയെടുത്തവന് ഭിക്ഷയും കൊടുത്തിട്ടില്ല, ഭിക്ഷ മുഴുവൻ ഇരിക്കുന്ന എടുത്തു വെച്ചിരിക്കുന്നു, പൈസയും കൊടുത്തിട്ടില്ല. പണിയെടുത്ത പൈസ കൊടുക്കണമെന്ന് അവർക്ക് നന്നായി അറിയാം. ഇയാളായിട്ട് കുളി കഴിഞ്ഞ് കുളിച്ച് മുങ്ങി കരക്കി കയറിയപ്പോ അയാൾ പറയുന്നതനുസരിച്ച് ഒരു ഗൃഹസ്ഥൻ മുമ്പിലെത്തി. എന്റെ അച്ഛൻ എല്ലാ ദിവസവും ഒരാൾക്ക് ഭിക്ഷ കൊടുത്തിട്ട് കഴിക്കും, ഇന്ന് ആരും വന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങ് വരണം, അതിനെ വിളിക്കാൻ വന്നിരിക്കുക. അവിടെ ചെന്ന് ഭിക്ഷയൊക്കെ വാങ്ങിച്ചു. അത് കേട്ട് നടന്നു വരുമ്പോ ഈ വീടിന്റെ അടുക്കൽ കൂടെ വേണം നടന്നു വന്ന് അയാളുടെ ഗുരുകുലത്തിലെത്താൻ. നടന്നു വരുന്ന സമയത്ത് വഴിയിൽ ഇങ്ങനെ ഇറങ്ങി ഗൃഹസ്ഥം നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, കാരണം ഇവരെ കയറിയിട്ട് പോയതിനെ കാണുന്നില്ല. ഇടയ്ക്ക് പറയുന്നുണ്ട് ഇതെന്താ കുളം ഉണ്ടാക്കി കുളിക്കാൻ പോയതാണോ എന്നൊക്കെ കുറ്റപ്പെടുത്തുന്നു. അപ്പൊ ഇയാൾ ആരും നടന്നു വരുന്ന കണ്ട പാടെ ഇറങ്ങി ഒന്ന് ചോദിച്ചു, എന്താ നിങ്ങള് വിറവൊക്കെ കീറിയിട്ടുണ്ട്, അതിന്റെ കൂലി എടുത്തു വെച്ചിട്ടുണ്ട്, പിച്ച എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോഴും ഇയാളുടെ ആ സാത്വിക അഹങ്കാരം മെല്ലെ ഒന്ന് പൊത്തി. അയാൾ പെട്ടെന്ന് കയറി പറഞ്ഞു, പണിയെടുക്കുന്നിടത്ത് കഴിക്കാറില്ല, കഴിക്കുന്നിടത്ത് പണിയാറില്ല. മുമ്പ് ആരും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞൊന്നുമല്ല, ഞാൻ പണിയെടുക്കുന്നിടത്ത് കഴിക്കാറില്ല ഭിക്ഷ, കാരണം ഭിക്ഷയാണല്ലോ, ഭിക്ഷ പണിതിട്ട് കഴിക്കേണ്ട ഒരു സാധനമല്ല. കഴിക്കുന്ന ഭിക്ഷ കഴിക്കുന്നിടത്ത് പണിയാറുമില്ല, കാരണം പിന്നെ അത് ഭിക്ഷയല്ലല്ലോ. പോയി മറ്റൊന്ന് ഉറക്കം പോയി, കേട്ട നിമിഷം പോലെ ഉറക്കമില്ല. ഇവനും പതുക്കെ ഇയാള് പോകുന്ന പുറകെ യാത്രയെ പഠിച്ചെന്നു. ഇയാളെ നിന്ന് നേരെ ഗുരുവിനെ നമസ്കരിച്ചു. അകത്തോട്ട് വരുമ്പോ ഭിക്ഷ കഴിച്ച സാധനം ഗുരുവിന്റെ മുമ്പിൽ വെച്ചു. ഗുരുവിന്റെ ഒരു പകുതി ഒരു ഇത് മാറ്റിട്ട് കഴിച്ചോളാൻ പറഞ്ഞു കൊടുത്തു. അകത്തേക്ക് പോയി. അതിലേക്ക് മറ്റവൻ കരഞ്ഞു വിളിച്ചു അവിടെ എത്തി. ഇങ്ങനെ ഗുരുകുലങ്ങളിൽ സംഭവങ്ങളുണ്ടാവും.

0: അഞ്ച് വിഷയവും കഴിക്കുന്ന ആഹാരവും സൂക്ഷിച്ചേ കഴിക്കാം. ജ്ഞാനം വേണമെന്ന് മനസ്സിലായോന്നറിയില്ല. വളരെ സൂക്ഷിച്ചേ കഴിക്കാം. എല്ലാം ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, അഞ്ച് വിഷയങ്ങളും
1: ഇവിടുന്ന് ഈ വിഷയങ്ങളും ആഹാരമാണെന്ന്
0: തീർച്ചയായും. ഒരു ശബ്ദം മതിയാകും നമ്മളുടെ അറിവിനെ വികലമാക്കാൻ, നമ്മളുടെ മനസ്സിനെ തെറ്റിക്കാൻ. നല്ല അറിവ് വരാതെ നാല് ദിവസം അടുപ്പിച്ച് ഈ ക്ലാസ്സിന് വന്ന അമ്മമാരെ ഇരുത്തി വസുന്ധര മെഡിക്കൽസ് കാണിച്ചാൽ മറ്റന്നാൾ ഒരു ക്ലാസ്സിനും പോകില്ല, ഉറപ്പായിട്ട് പോകില്ല. അതിനൊന്നും പരിപാടി വേണ്ട, നാല് ദിവസം അടുപ്പിച്ച് കാണിക്കാം. വസുന്ധര മെഡിക്കൽസ് എന്ന് പറയുന്ന ഒരു സീരിയൽ, ഒരു നാല് ദിവസം അടുപ്പിച്ച് കണ്ടാ മതി. അടുപ്പിച്ചിരുന്ന് കണ്ടാ മതി, മാറ്റം വരും. സ്ഥിരമായ വിഷയത്തിന്റെ ഭാനം ഉണ്ടാക്കുകയാണെങ്കിൽ മനസ്സുമാണ്. അപ്പൊ അതുകൊണ്ട് അകൃത്രിമമായ ഒരു ശക്തിവിശേഷം നമുക്കുണ്ട്. അതിനെ വിശ്ലേഷണം സാധിച്ചാൽ അണവ സർവശക്താഹാസ്യ, അണുവിൽ സകല ശക്തിയും. ഭക്ഷണം തന്നെ അതിന് ഉദാഹരണം. ഭക്ഷണം അണുപ്രമാണത്തിലെത്തിയിട്ടാണ് ശ്വാന ഉദര അനലനിൽ സംയുക്തമായി, ഹസ്തി ഉദര അനലനിൽ സംയുക്തമായി, മാനവ ഉദര അനലനിൽ സംയുക്തമായി സ്വഭാവത്തിന് മാറ്റം വരുന്നത്. അപ്പൊ സാംഖ്യ വേദാന്താദികൾ പരമാണുവിൽ നിന്നില്ല.
2: ഓം നമ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
3: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
4: അനാദിയായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വരുമ്പോ ഇതെല്ലാം നമ്മൾ സാമാന്യമായി പറയുന്നതാണ്. ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ശുക്തി, അതിൽ മുമ്പ് നമ്മൾ കണ്ട രജതത്തിന്റെ സ്മൃതി, ആ അനുഭവത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടായി, സംസ്കാരത്തിൽ നിന്ന് സ്മൃതി ഉണ്ടായി, ഇങ്ങനെയെല്ലാം വിശദീകരിക്കുന്നത് ആ ഭ്രമത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ആത്യന്തികമായി ഇതിനെ വിശദീകരിക്കുമ്പോൾ അദ്വൈതത്തിൽ തന്നെ അജാതവാദത്തിലും മറ്റും ചെല്ലുമ്പോൾ അവിടെ ഇതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. അവിടെ ഒരു അനുഭവം, അതിൽ നിന്നൊരു സ്മൃതി, അതിന്റെ സംസ്കാരം ഇതിനെയൊന്നും സ്വീകരിക്കുന്നില്ല. ഇത് സ്വപ്നം പോലെ, സ്വപ്നത്തിന് പോലും സംസ്കാരത്തെ കാരണമായി സ്വീകരിക്കുന്നില്ല. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ പറയുന്ന വിശദീകരണങ്ങളെല്ലാം ഇതിന്റെ താഴ്ന്ന തലത്തിലുള്ള വിശദീകരണങ്ങളാണ്. അപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാണ്. ഏകമായ ഒന്ന് തന്നെ പലതായി ഭാസിക്കുന്നു. അത് നമ്മുടെ അനുഭവം. അങ്ങനെ അനുഭവം എങ്ങനെയോ അതിന് പിന്നെ വേറെ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. അനുഭവത്തെ അതേപടി സ്വീകരിക്കുക. അത് ഏത് തരത്തിലും ഉണ്ടാകാം എന്നാണ്. അതിനെന്തെങ്കിലും അയുക്തി ഉണ്ടെങ്കിൽ ആ അയുക്തിയും ഞങ്ങൾക്ക് അലങ്കാരമെന്നാണ് അദ്വൈതി പറയുന്നത്. അദ്വൈത ചിന്തയിൽ എന്തെങ്കിലും യുക്തിഭംഗം ഉണ്ടെങ്കിൽ അയുക്തിഭംഗം എന്ന് പറയുന്നത് എന്താണ്? അത് ഭൂഷണം എന്നാണ് പറയുന്നത്. അത് അതാണ് മായികാനാം ഏത് ഭൂഷണമേവ എന്നത് ദൂഷണം എന്നാണ്. മായികന്മാരെന്ന് പറയുന്നത് എല്ലാം മായ എന്ന് പറയുന്നവർക്ക്, അദ്വൈതികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലെന്തെങ്കിലും വൈരുദ്ധ്യം കാണുന്നുണ്ടോ, യുക്തിഭംഗം കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ അത് ഞങ്ങളൊരു അലങ്കാരമായി സ്വീകരിക്കുന്നു എന്നാണ്. കാരണം അതെല്ലാം സംഭവിക്കാതെ അത് ഒരു ദൂഷണമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നാണ്. കാരണം ഇതൊന്നും എല്ലാത്തിനെയും ഇന്ദ്രജാലത്തിൽ എന്താണ് യുക്തി, അതിലൊന്നും യുക്തിയില്ല. യുക്തി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുടെ ഒരു കൽപ്പനയാണ്. അത് ഇന്ദ്രജാലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് യുക്തിഭംഗം എന്ന് പറയുന്നത് ഇവിടെ ഒരു ദോഷമേ അല്ല. അത് മറിച്ച് അത് ആവശ്യമാണ് ഇവിടെ എന്നത്. ഇത് അവ്യവസ്ഥിതമാണെന്ന് പറയണമെങ്കിൽ അവിടെ യുക്തിഭംഗം കൂടെ ഉണ്ടായാലും ഇത് അവ്യവസ്ഥിതമാകത്തുള്ളൂ എന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഉള്ള കാര്യത്തിലും അദ്വൈത സിദ്ധാന്തത്തെ സംബന്ധിച്ച് ദോഷമൊന്നുമില്ലെന്നാണ്. അതുകൊണ്ട് പൊതു സ്മൃതിയെയോ സംസ്കാരത്തെയോ ഒന്നും സ്വീകരിക്കേണ്ട കാര്യം ആത്യന്തികമായിട്ട് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഏകത്തിൽ തന്നെ രണ്ടെന്നുള്ള തോന്നലുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ കൊടുത്തിരിക്കുന്നത്, ഏകചന്ദ്ര സദ്വിതീയവത്. അദ്വൈതം എന്ന് പറയുന്നത് ഈ പൂച്ചയെ പോലെയാണ്. പൂച്ച എന്ന് പറയുന്നത് എങ്ങനെ എടുത്ത് മേളോട്ട് പൊക്കിയിട്ടാലും അതൊന്നും നാല് കാലം നിൽക്കത്തുള്ളൂ, മലർന്ന് വീഴത്തില്ല ഒരിക്കലും. എങ്ങനെ നമ്മൾ മേളോട്ടിട്ടാലും, അതുപോലെയാണ് ഈ അദ്വൈത സിദ്ധാന്തം. ഇനി എന്തെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞാലും അവസാനം അവർ പറയുന്നിടത്ത് തന്നെ വന്ന് നിൽക്കും. അതിനെതിരായിട്ട് ഇനി നമ്മൾ എന്തെല്ലാം ആക്ഷേപങ്ങൾ കൊണ്ടുവന്നാലും ശരി, ഒരിക്കലും അതിന് സിദ്ധാന്തത്തിനെ നിഷേധിക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾക്ക് ശേഷം മാധ്വനം

0: രാമാനുജനും ശ്രീവല്ലഭനും ഒരുപാട് പേര്, ഒരുപാട് ആചാര്യന്മാർ. അത് കൂടാതെ മറ്റ് ന്യായ വൈശേഷിക മീമാംസകന്മാരും എല്ലാവരും ഇതിനെ നിഷേധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഈ അദ്വൈത സിദ്ധാന്തത്തെ. പക്ഷെ നിഷേധിച്ചിട്ടും ഇന്നും പ്രാമുഖ്യം അദ്വൈത ചിന്തയ്ക്കാണ്. അവരെല്ലാം നിഷേധിക്കാൻ വളരെ ശ്രമിച്ചു, നിഷേധിക്കുകയും ചെയ്തു. പക്ഷെ പ്രാമുഖ്യം ഇന്നും നിലനിൽക്കുന്നത് അദ്വൈത ചിന്തയ്ക്കാണ്. കാരണം അതിന്റെ ആ രീതി അതാണ്, ചിന്താരീതി ചിന്താശൈലി അതാണ്. കാരണം അടിസ്ഥാനപരമായി ഈ ഭ്രമം എന്ന് പറയുന്ന ആശയത്തെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ടാണ് അതിനെ മറ്റുള്ളവർക്ക് നിഷേധിക്കാൻ പറ്റാത്തത്. അതിനെ നിഷേധിക്കുക, ഭ്രമം എന്ന് പറയുന്ന ഈ അനുഭവത്തെ, ഈ ആശയത്തെ നിഷേധിക്കുക. എല്ലാവരും ദിഗ്വിജയം നടത്തിയിട്ടുള്ളവരാണ്, മാധ്വനും രാമാനുജനും എല്ലാം. പക്ഷെ വീണ്ടും ഇവിടെ പ്രബലമായത് അദ്വൈത ചിന്തയാണ്. ചൈതന്യ മഹാപ്രഭു പോലും ഭാരതം മുഴുവൻ സഞ്ചരിച്ച് അദ്വൈത ചിന്തയെ, ഈ വാദത്തെ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് വീണ്ടും പ്രാബല്യത്തിൽ വന്നത്, വിദ്വാന്മാരുടെ ഇടയിൽ അംഗീകാരം നേടിയത് അദ്വൈത ചിന്തയ്ക്കാണ്. അതിന് കാരണം ഇത് തന്നെയാണ്, ഈ ഭ്രമം എന്ന് പറയുന്ന ആശയത്തെ അംഗീകരിക്കുന്നതുകൊണ്ടാണ്. ശുക്തികാഹി രജതവ ദൗഭാസതി പറയുന്നു, ശുക്തിക തന്നെയാണ് രജതത്തെ പോലെ തോന്നുന്നത്. ഏകശ്ചന്ദ്ര സദ്വിതീയവ, ഒരേ ഒരു ചന്ദ്രൻ തന്നെ രണ്ടായി അനുഭവപ്പെടുന്നു എന്നാണ്. ഇവിടെ വീണ്ടും ഒരു സംശയം ചോദിക്കുകയാണ്, കഥം പുനഃ പ്രത്യേകാത്മനി അഭിഷയേ അധ്യാസോ വിഷയ തദ്ധർമാണ സർവോ ഹി പുരോവസ്ഥിതേ വിഷയേ വിഷയാന്തരം അധ്യസ്യതി. അടുത്ത് ചോദിക്കുകയാണ്, പ്രത്യേകാത്മനി അഭിഷയേ, പ്രത്യേകാത്മാ, പ്രത്യക് എന്ന് പറഞ്ഞാൽ ആന്തരം, പരാഖ് എന്ന് പറയുന്നതിന്റെ വിപരീത പദമാണ് പ്രത്യക്. പ്രത്യക് പ്രത്യക് രണ്ട് രീതിയിലും പറയാം, ആന്തരം പരാക്ക് എന്ന് വെച്ചാൽ ബാഹ്യം. പ്രത്യക് ആത്മാ, ആന്തരമായിരിക്കുന്ന ആത്മാ, സർവാന്തരമായിരിക്കുന്ന ആത്മാ. ആത്മാ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം സ്വരൂപം എന്നാണ്. ഒരു വസ്തുവിന്റെ സ്വരൂപം, സ്വരൂപം അതിന്റെ വാസ്തവ രൂപം, യഥാർത്ഥ രൂപം, അതിനെയാണ് ആത്മാ എന്ന് വിളിക്കുന്നത്. നമ്മളൊരു വ്യക്തിയെ കാണുന്നു, ആ വ്യക്തിയെ ബാഹ്യമായി കാണുന്ന ശരീരം, കുറച്ചുകൂടി ഉള്ളിലേക്ക് ആന്തരികമായി ചെന്നാൽ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, അങ്ങനെ പോകുന്നു. അങ്ങനെ ഏറ്റവും ആന്തരികമായി ചെല്ലുമ്പോൾ ചൈതന്യം, അതിനെ പ്രത്യേക എന്ന് വിളിക്കുന്നു. നമ്മെ സംബന്ധിച്ച് പ്രത്യേകമായിരിക്കുന്നത് നമ്മുടെ ആന്തരിക ചൈതന്യമാണ്, അതാണ് നമ്മുടെ ആത്മാ, അതായത് നമ്മുടെ സ്വരൂപം, യഥാർത്ഥ സ്വരൂപം അതാണ്. അതുകൊണ്ട് പ്രത്യേക ആത്മാ, ആന്തരികമായ സ്വരൂപം. കാരണം ഈ ബാഹ്യമായ നമ്മുടെ യഥാർത്ഥ സ്വരൂപമല്ല, ബാഹ്യമായിരിക്കുന്ന ശരീരം അത് നശിച്ചാലും മറ്റേ ശേഷിക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങളിലെല്ലാം ഈ ശരീരത്തിന്റെ അനുഭവം ഇല്ലെങ്കിലും ഉള്ളിൽ ചൈതന്യത്തിന്റെ സ്ഫുരണമുണ്ട്. അപ്പോൾ ആന്തരികമായിരിക്കുന്ന ആ സ്വരൂപം, അതിനാണ് പ്രത്യക് ആത്മാ എന്ന് പറയുന്നത്. അത് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നു. ഈ ശരീരത്തെ നിലനിർത്തിയിരിക്കുന്ന ചൈതന്യമാണ്. നമ്മുടെ ലൗകിക അനുഭവത്തിൽ ചൈതന്യം നഷ്ടപ്പെടുമ്പോൾ ശരീരവും നഷ്ടപ്പെടുന്നു മരണത്തിൽ. ഇതിനെ നിലനിർത്തിയിരിക്കുന്നതിന്റെ ആധാരമായിരിക്കുന്നത് ആന്തരികമായിരിക്കുന്ന ചൈതന്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ആത്മാ എന്ന് വിളിക്കുന്നു. ഈ പ്രത്യേക ആത്മാ അവിഷയമാണ്, വിഷയമാകുന്നില്ലല്ലോ. അനുഭവപ്പെടുന്ന ശരീരത്തെ അനുഭവപ്പെടുന്നുണ്ട്, നമ്മുടെ മനസ്സിനെ നമ്മൾ അറിയുന്നുണ്ട്, ഇന്ദ്രിയങ്ങളെ നമുക്ക് ഊഹിക്കാം, ബാഹ്യമായിരിക്കുന്ന കണ്ണിനെയും ചെവിയും മറ്റും കാണുന്നുണ്ട്. പക്ഷെ ആ ഇന്ദ്രിയ ശക്തിയെ നമ്മൾ അറിയുന്നില്ലെങ്കിൽ ഊഹിക്കാം. പക്ഷെ ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തുവിനെ, ആ പ്രത്യേക സ്വരൂപത്തെ, അത് ആ വിഷയമാണല്ലോ, വിഷയമല്ലല്ലോ. വിഷയമല്ലാതിരിക്കുക, അതിലെങ്ങനെ അധ്യാസം സംഭവിക്കും? വിഷയ തദ്ധർമാണ, വിഷയങ്ങളുടെയും അതായത് ശരീരം, ശരീരധർമ്മങ്ങൾ, ഇതിന്റെ എല്ലാം അധ്യാസം എങ്ങനെ സംഭവിക്കും എന്നാണ് ചോദിക്കുന്നതിന്റെ താല്പര്യം. എന്താണ് ഒരു അധ്യാസം സംഭവിക്കണമെങ്കിൽ ഏതിലാണോ അധ്യാസം നടക്കുന്നത് അതിന്റെ അനുഭവം നമുക്കുണ്ടാകണം, പ്രത്യക്ഷമായ അനുഭവം. പുറമേ നമ്മൾ മുത്തച്ചിപ്പിയെ കാണുന്നു, അല്ലെങ്കിൽ ഇത് എന്നതിനെ അറിയുന്നു, അറിഞ്ഞിട്ടാണ് അതിൽ വെള്ളി അധ്യസിക്കുന്നത്. അപ്പൊ അധ്യാസത്തിന്റെ അധിഷ്ഠാനം, അല്ലെങ്കിൽ അതിന്റെ ആധാരം, അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നമുക്ക് അധ്യസിക്കാൻ പറ്റൂ. അധിഷ്ഠാനം ആധാരം എന്ന് പറയുന്നത് വേദാന്തത്തിൽ അത്ര സ്വല്പാർത്ഥ വ്യത്യാസത്തോടുകൂടി പറയും. പൊതുവേ അധിഷ്ഠാനത്തിന്റെ പര്യായ പദമായിട്ട് ആധാര ശബ്ദം ഉപയോഗിക്കും. ശുക്തിയിൽ രജതത്തെ ആരോപിക്കുമ്പോൾ ആ ശുക്തിയെ അധിഷ്ഠാനമെന്നും ഇത് എന്നുള്ള ഇത് എന്ന് നമ്മുടെ ആ അനുഭവത്തെ ആധാരമെന്നും പറയും. ശുക്തി അധിഷ്ഠാനവും ഇത് ആധാരവും എന്ന് പറയും. അപ്പോൾ അധിഷ്ഠാനം വേണം, എന്നാലേ ആരോപിക്കാൻ പറ്റും. അധിഷ്ഠാനത്തിന്റെ ജ്ഞാനം ഇല്ലെങ്കിലും നമുക്ക് ആധാരത്തിന്റെ ജ്ഞാനം ഉണ്ടാവണം, ഇത് എന്നുള്ളതിന്റെ ജ്ഞാനം ഉണ്ടാവണം, ഇത് എന്നുള്ള അനുഭവം ഉണ്ടാവണം. എന്തായാലും അധിഷ്ഠാനമായിരിക്കുന്ന ഒരു വസ്തുവിന്റെ ആ സാമാന്യ ജ്ഞാനം, ഇത് എന്നുള്ള ജ്ഞാനവും ഇല്ലാതെ നമുക്ക് ആരോപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടിവിടെ ചോദിക്കുന്നു, ആത്മാവ് അവിഷയമായ ഒരു പദാർത്ഥമാണ്, എന്തുകൊണ്ട് അവിഷയം എന്ന് പറയുന്നു? ആത്മാവിനെ നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവരും ആത്മജ്ഞാനിയായി. ബന്ധനിവൃത്തി എല്ലാവർക്കും സംഭവിച്ചു. പിന്നെ അവിടെ ഗുരു ശാസ്ത്രം ഉപദേശം ഒന്നും ആവശ്യമില്ല. അപ്പൊ ആത്മാവിനെ അറിയുന്നു എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ആത്മാവ് ജ്ഞാതമല്ല, അജ്ഞാതമാണ്. അപ്പൊ അജ്ഞാതമായിരിക്കെ പ്രത്യേകാത്മാവ് നമ്മൾ അറിയുന്ന ശരീരത്തെയാണ്, അല്ലെങ്കിൽ മനസ്സിനെ അറിഞ്ഞെന്ന് വരാം, ബുദ്ധിയെ അറിഞ്ഞെന്ന് വരാം, ആത്മാവിനെ അറിയുന്നില്ല. ആത്മാവ് അവിഷയമായിരിക്കെ എങ്ങനെ അഭ്യാസം സംഭവിക്കും? വിഷയ തദ്ധർമാണ, വിഷയത്തിന്റെയും ശരീരത്തിന്റെയും തദ്ധർമാണ, ശരീരധർമ്മങ്ങൾ, ഇന്ദ്രിയധർമ്മങ്ങൾ, ഇതിനെല്ലാം എങ്ങനെ അധ്യസിക്കും എന്നാണ്. ഇവിടെ സത്യവും അനടവും തമ്മിലുള്ള അധ്യാസം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു, അധ്യാസം സംഭവിക്കത്തില്ല എന്നാണ്. അത് തന്നെ വ്യക്തമാക്കുന്നു, സർവോഹി സർവരും, ആർക്കെല്ലാം ഭ്രമമുണ്ടാകുന്നു അവരെല്ലാവരും പുരോവസ്ഥിതേ വിഷയെ, പുരഹ എന്ന് വെച്ചാൽ മുന്നിൽ, അവസ്ഥിതമെന്ന് വെച്ചാൽ സ്ഥിതി ചെയ്യുന്ന, വിഷയെ വിഷയത്തിൽ, വിഷയാന്തരം അന്യത് വിഷയം വിഷയാന്തരം, അന്യ വിഷയത്തെ, അന്തരം എന്ന് പറയുന്ന ശബ്ദത്തിന് അന്യം എന്നാണ് അർത്ഥം. അത് മറ്റേതെങ്കിലും ഒരു പദത്തിനോട് ചേർന്ന് വരുമ്പോൾ അന്യം എന്നുള്ള അർത്ഥം പറഞ്ഞോളാം. വിഷയാന്തരം എന്ന് പറഞ്ഞാൽ അന്യ വിഷയം, അന്യ വിഷയത്തെ അധ്യസ്ഥതി ആരോപിക്കുന്നു. സർവരും എന്ത് ചെയ്യുന്നു? മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നിൽ മറ്റൊന്നിനെ ആരോപിക്കുകയാണ്. പ്രത്യക്ഷമായി കാണുന്ന ഒന്നിൽ മറ്റൊന്നിനെ ആരോപിക്കുന്നു. പ്രത്യക്ഷമായി കാണുന്ന മുത്തുച്ചിപ്പിയിൽ വെള്ളിയെ ആരോപിക്കുന്നു. എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഇത് ആത്മാവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? മുന്നിലല്ല, അത് പ്രത്യേകമാണ്, അന്തരമാണ്. അതൊരിക്കലും നമ്മുടെ അക്ഷികൾക്ക് വിഷയമാകുന്നില്ല, വിഷയമാകാത്ത ഒന്നിൽ. അതുകൊണ്ടാണ് അതിനെ പ്രത്യേകം എന്ന് പ്രത്യേകം പറഞ്ഞത്. ഇവിടെ പുരഹ എന്നും പറഞ്ഞു. രണ്ടും പരസ്പര വിരുദ്ധമാണ്. മുന്നിലുള്ള ഒരു വസ്തുവിൽ മാത്രമേ നമുക്ക് ഭ്രമം ഉണ്ടാകുന്നു. ഇത് ആന്തരികമായിരിക്കുന്ന ആത്മാവിൽ ഇങ്ങനെ ഭ്രമം ഉണ്ടാകും. അത് മുന്നിൽ എന്ന് പറയുന്നതിന് വിപരീതമാണ്. നമ്മുടെ അധ്യാസം ഉണ്ടാകത്തില്ല എന്നാണ്. സർവോഹി സർവരും പൂർവോപസ്ഥിതേ വിഷയ, മുന്നിൽ സ്ഥിതി ചെയ്യുന്ന വിഷയത്തിൽ വിഷയാന്തരം, മറ്റൊരു വിഷയത്തെ അധ്യസിക്കുന്നു എന്നാണ്. ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. എങ്ങനെ ആത്മാവ് ഏകമായിരിക്കുകയും അവിടെ എങ്ങനെ അധ്യാസം സംഭവിക്കും എന്നെല്ലാം ചോദിക്കുന്നതാണ്. ഇവിടെയും ചോദിക്കുന്നു, അത് പ്രത്യക്ഷം, അത് വിഷയമേ അല്ലല്ലോ എന്നാണ്. ഇനി ആത്മാവ് വിഷയമാണെന്ന് പറഞ്ഞാലോ? അതൊരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? യുഷ്മത് പ്രത്യയ അപേതസ്യ, യുഷ്മത് പ്രത്യയ എന്നിവിടെ ഇല്ല, ഒരക്ഷരം വിട്ടു പോയിരിക്കുകയാണ് മലയാളം. യുഷ്മത് പ്രത്യയ അപേതസ്യ ച പ്രത്യേകാത്മനോ അവിഷയത്വം ബ്രവീഷി. അപ്പൊ അദ്വൈതിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ഈ ആത്മാവ് വിഷയമല്ല എന്ന്. അത് മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം അപ്രാപ്യമാണ്. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സാസഹ എന്നെല്ലാം പറയുന്നു. വാക്കും ഇന്ദ്രിയങ്ങളും മനസ്സിനോടൊപ്പം പിൻവാങ്ങുന്ന എവിടെ നിന്നാണോ, മനസ്സ് പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിനെ അറിയുന്നില്ലെന്നാണ്. അങ്ങനെയുള്ള ആത്മാവ് വിഷയമല്ല എന്ന് പറയുന്നു, അതിൽ അധ്യാസം നടക്കുന്നു എന്നും പറയുന്നു. എന്തുകൊണ്ട്? യുഷ്മത് പ്രത്യയ അപേതസ്, യുഷ്മത് പ്രത്യയ രഹിതസ്, ഇത് എന്നുള്ള ബോധം ഇല്ലാത്തതായ, ഇത് എന്നറിയാൻ പറ്റുന്നില്ല. ആത്മഭിന്നമായ സർവത്തിനെയും നമ്മൾ ഇത് എന്നറിയുന്നു. ഈ യുഷ്മത് പ്രത്യയം എന്ന് പറഞ്ഞാൽ ഇത് എന്നുള്ള ബോധം. യുഷ്മത് എന്ന് പറയുന്ന ഞാൻ നീ എന്നാണ്, പക്ഷേ ഇതമെന്നുള്ള ശബ്ദത്തിന് പകരമായിട്ടാണ് ഇവിടെ യുഷ്മത് ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. സർവവസ്തുക്കളെയും നമ്മൾ നീ എന്നറിയുന്നില്ല, പക്ഷേ സർവവസ്തുക്കളെയും നമുക്ക് ഇതം ഇത് എന്നറിയാൻ പറ്റും. ഇത് എന്റെ മനസ്സ്, ഇത് എന്റെ ബുദ്ധി, ഇതെന്റെ ശരീരം, ഇതെന്റെ ഇന്ദ്രിയം, ഇത് ഈ പ്രപഞ്ചം എന്നിങ്ങനെ സർവവസ്തുക്കളെയും നമുക്ക് ഇതെന്നറിയാൻ പറ്റും. ഇത് എന്ന് അറിയാൻ കഴിയാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, അഹം, ഞാൻ. അതിനെ ഇതെന്നറിയാൻ പറ്റുന്നില്ല. ലോകത്തിൽ രണ്ടു തരത്തിലുള്ള അനുഭവത്തിലൂടെയാണ് നമുക്ക് സർവ്വ അനുഭവങ്ങളും ഉണ്ടാകുന്നത്. ഒന്നിൽ ഞാനെന്ന്, അല്ലെങ്കിൽ ഇതെന്ന്. അപ്പൊ യുഷ്മത് പ്രത്യ അപേതസ്യ, യുഷ്മത് പ്രത്യ രഹിതസ്യ, യുഷ്മത് പ്രത്യ നിരസ്തസ്യ. യുഷ്മത് ഇത് എന്നുള്ള അനുഭവരഹിതമായ പ്രത്യേകാത്മനഹ, ആന്തരികമായ ആത്മാവിന് അവിഷയത്വം പ്രവേശി. നിങ്ങൾ തന്നെയാണല്ലോ പറയുന്നത് അത് വിഷയമല്ല, അതൊരിക്കലും അറിയപ്പെടുന്നതല്ല എന്ന് പറയുന്നുണ്ടല്ലോ. ആന്തരികമായിരിക്കുന്ന അറിവ്, ആത്മാവ് അറിയപ്പെടുന്നതല്ല എങ്കിൽ പിന്നെ അതിനെങ്ങനെ അധ്യാസം സംഭവിക്കും എന്നാണ് ചോദ്യം. വളരെ യുക്തിയുക്തമായ ഒരു ചോദ്യമാണ്. അധ്യാസം നമുക്ക് അനുഭവപ്പെടുന്നത് ദൃഷ്ടാന്തത്തിൽ, എല്ലായിടത്തും ബാഹ്യമായ ഒരു അധിഷ്ഠാനത്തിലാണ് ഉണ്ടാകുന്നത്. ആത്മാവ് ഒരിക്കലും അങ്ങനെ അധ്യാസത്തിന്റെ അധിഷ്ഠാനമാകുക സാധ്യമല്ല. കാരണം അത് അവിഷയമാണ്, അത് അദ്വൈത സിദ്ധാന്തമാണ് എന്നാണ്. ആത്മാവ് വിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിച്ഛിന്നമാവും. വിഷയമായിരിക്കുന്ന വസ്തുക്കളെല്ലാം പരിച്ഛിന്നമാണ്, പരിമിതമാണ്. പരിമിതമാകുന്ന വസ്തു അനിത്യമാണ്, ആത്മാവും അനിത്യമാണെന്ന് പറയും. അങ്ങനെ ദോഷങ്ങളെല്ലാം അദ്വൈതം തന്നെ പറയുന്നതാണ്. അതിന് സമാധാനം പറയുന്നു, ഉച്യതേ പറയാം. ശിഷ്യന്റെ സമാധാനത്തെ പരിഹരിക്കാൻ വേണ്ടി പറയുന്നു, ന താവതയം ഏകാന്തേന അവിഷയഃ. നായമേകാന്തേന അവിഷയ താവത് വാക്യ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ്. നായമേകാന്തേന അവിഷയ, ഏകാന്തേന അത്യന്തം അവിഷയ. ആത്മാവ് അവിഷയമാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അത് അത്യന്തം അവിഷയമല്ല. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് പോലെ അത് അവിഷയമായ ഒരു വസ്തുവല്ല എന്നർത്ഥം. എന്തുകൊണ്ട്? അസ്മത് പ്രത്യയ വിഷയത്വ. നിങ്ങൾ യുഷ്മത് പ്രത്യയത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ മറ്റൊരു പ്രത്യയം അനുഭവമാണ്. എന്താ അസ്മത് പ്രത്യയം? ഞാൻ എന്നുള്ള അനുഭവം. ഈ ഞാൻ എന്നുള്ള അനുഭവത്തിന് ആത്മാവ് വിഷയമാണ്, ഞാൻ എന്നുള്ള അനുഭവത്തിന് ആത്മാവ് വിഷയമാണ്. ആത്മാവ് അത്യന്തം അസിദ്ധമായ ഒന്നല്ല, ആത്മാവിനെ സർവനും അറിയുന്നുണ്ട്. ഇവിടെ ആത്മാവ് എന്ന് പറയുമ്പോൾ പരബ്രഹ്മത്തെയാണ് ആത്മാവെന്ന് പറയുന്നത്. ജീവിതത്തിൽ ആത്മാവ് എന്ന് പറയുന്നത് പരബ്രഹ്മൻ തന്നെ, അതായത് ഈശ്വരൻ ആണ്. ഈശ്വരനെ തന്നെയാണ് ഇവിടെ ആത്മാ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരനെ സർവനും അറിയുന്നുണ്ടെന്നാണ്. സർവനും അറിയുന്ന ഒരേ ഒരു വസ്തു പ്രപഞ്ചത്തിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. സർവർക്കും അറിയാവുന്ന ഒരു വസ്തു ഈശ്വരൻ മാത്രമാണെന്നാണ് അദ്വൈതത്തിൽ പറയുന്നത്. കാരണം ബാക്കി സർവരും അറിയുന്ന ഒരു വസ്തു നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എടുക്കാൻ ഒക്കത്തില്ല. അപ്പൊ കണ്ണില്ലാത്തവന് കണ്ണുകൊണ്ട് ഈ ശരീരത്തെ കാണാൻ പറ്റത്തില്ല, ചെവിയില്ലാത്തവന് ഈ പ്രപഞ്ചത്തെ ചെവി കൊണ്ട് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് പ്രപഞ്ചത്തെ കുറിച്ചുള്ള അനുഭവം ഭാഗികമാണ്. ചിലർ രൂപത്തെ കാണുന്നില്ല, ചിലർ ശബ്ദത്തെ കേൾക്കുന്നില്ല, ചിലർ സ്പർശത്തെ അറിയുന്നില്ല. അപ്പൊ സർവ ജീവനുകൾക്കും അനുഭവമുള്ളത് എന്താണ്? ഈ ഈശ്വരന് മാത്രമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, എവിടെയെല്ലാം ബോധം സ്ഫുരിക്കുന്നുണ്ടല്ലോ, ഏതെല്ലാം പ്രാണികളിലും ആ ബോധം സ്ഫുരിക്കുന്ന സർവ്വ ജീവന്മാരിലും അവർക്കറിയാവുന്ന, സർവർക്കും അറിയാവുന്ന ഒരേ ഒരു വസ്തു ഈശ്വരൻ മാത്രമാണ്. അഞ്ചിന്ദ്രിയങ്ങളും പ്രബലമായിരിക്കുന്ന മനുഷ്യന് മാത്രമാണ്. മറ്റു പ്രാണികളിലെ അഞ്ചിന്ദ്രിയങ്ങളും അഞ്ചിന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവം മറ്റു പ്രാണികൾക്കില്ല. ഉറുമ്പ്, പുഴു തുടങ്ങിയ പ്രാണികൾക്ക് ഈ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല. ചില പ്രാണികൾക്ക് ശബ്ദം കേൾക്കാൻ കഴിയില്ല, ചില പ്രാണികൾക്ക് രൂപം ശരിക്ക് കാണാൻ കഴിയത്തില്ല, ചില പ്രാണികൾക്ക് സ്പർശനേന്ദ്രിയം മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ, മറ്റൊന്നും പ്രവർത്തിക്കത്തില്ല. പക്ഷെ അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾക്ക് പോലും, ഏകേന്ദ്രിയ ഗ്രാഹികളായ ഇന്ദ്രിയ ഉള്ള ജീവികൾക്ക് പോലും പ്രത്യക്ഷമായിരിക്കുന്ന ഒരു വസ്തു സ്വാനുഭവത്തിൽ എന്താണ്? അത് ഈശ്വരനാണ്, ആത്മാവാണെന്നാണ്. എന്നിട്ടാണ് നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? സർവ്വപ്രാണികൾക്കും പ്രത്യക്ഷമായിരിക്കുന്ന ഒരേ ഒരു വസ്തു, അത് ഈശ്വരനാണ്, ആത്മാവാണെന്നാണ്. എന്ന് പറയുന്നത് എന്താണ്? ഇന്ന താവതയം ഏകാന്തേന അവിഷയ. ഇത് പൂർണ്ണമായും അവിഷയമായ ഒരു കാര്യമല്ല. എന്തുകൊണ്ട്? അസ്മത് പ്രത്യ വിഷയത്വ. ഞാൻ എന്നുള്ള അനുഭവത്തിന് ഇത് വിഷയമാണ്. ഞാനെന്നറിയുന്നത് ആ ഈശ്വരനെ തന്നെ. ഞാനെന്ന് പറയുന്നത് എന്താണ്? അതൊരു അധ്യാസമാണ്, ഞാൻ എന്നുള്ള അനുഭവം. അതൊരു ഭ്രമമാണ്. പക്ഷെ ആ ഭ്രമ അനുഭവത്തിലൂടെ സ്ഫുരിക്കുന്ന ചൈതന്യം, ബോധം, അത് ആത്മസ്വരൂപമാണ് എന്നാണ്. ആ അനുഭവം നമുക്ക് വേണമെങ്കിൽ അതിനെ അപൂർണമെന്ന് പറയാം എന്നുള്ളതേ ഉള്ളൂ. ആ അനുഭവം പൂർണ്ണമല്ല, പക്ഷെ ആ അനുഭവത്തിൽ, ആ സ്ഫുരണത്തിൽ പ്രകാശിക്കുന്നത് ആത്മചൈതന്യമാണ്. അവിടെ പ്രകാശിക്കുന്നത് ആത്മസ്വരൂപമായിരിക്കുന്ന ചൈതന്യമാണത് എന്നാണ്. അതുകൊണ്ട് എല്ലാവരും ആ പ്രത്യേക ആത്മാവിനെ അറിയുന്നുണ്ട്, ഈശ്വരനെ എല്ലാവരും അറിയുന്നുണ്ട് എന്നാണ്. അതിനെ അറിയുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ അന്വേഷിക്കുന്നത്. ഈശ്വരനെ കുറിച്ചുള്ള അപൂർണമായ അറിവാണ് ഈശ്വരനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിന് വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, അവന്റെ ജിജ്ഞാസ ഉണ്ടാക്കുന്നത്. ആ അന്വേഷണം ബാഹ്യമായി തിരിയുമ്പോൾ നമ്മൾ അതിനെ ഭൗതികം എന്ന് വിളിക്കും, ആന്തരികമായി തിരിയുമ്പോൾ അതിനെ ആത്മീയം എന്ന് വിളിക്കും എന്നുള്ള വ്യത്യാസമാണ്. ഭൗതികമായിട്ടുള്ള അന്വേഷണമായാലും ബാഹ്യമായിട്ടുള്ള അന്വേഷണമായാലും ആന്തരികമായ അന്വേഷണങ്ങളായാലും എല്ലാം എന്താണ്? മനുഷ്യന്റെ അന്വേഷണം മുഴുവൻ ഈശ്വര അന്വേഷണമാണ്. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനെ അല്ലാതെ വേറെ ഒന്നിനെ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെല്ലാ പേരും എല്ലാ അന്വേഷണങ്ങളും ഈശ്വര അന്വേഷണമാണ്. അറിവിന് വേണ്ടിയുള്ള ശ്രമമാണ്. അറിവെന്ന് പറയുന്നത് എന്താണ്? ഈശ്വരനാണ്. അപ്പൊ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നു എന്നർത്ഥം. പക്ഷെ ആ അറിവുകൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അപൂർണമായി അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ആ അറിവുകളിൽ നമ്മൾ തൃപ്തരാകുന്നില്ല, പൂർണ്ണമായ അറിവിന് വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ ജീവിതം, അത് വിദ്വാനാകട്ടെ, പാമരനാകട്ടെ, അജ്ഞനാകട്ടെ, വിജ്ഞനാകട്ടെ, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സർവ്വ മനുഷ്യരും ഈശ്വര അന്വേഷണത്തിനാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അത് ബോധപൂർവമായ അന്വേഷണത്തിനെ നമ്മൾ വിളിക്കും, അത് ആത്മീയ ജീവിതം എന്ന് വിളിക്കും, ആത്മ അന്വേഷണം എന്ന് പറയും. അബോധപൂർവമായിട്ടുള്ള അന്വേഷണത്തിന് നമ്മൾ പറയും അതെന്താണ്? ഭൗതിക ജീവിതം, അല്ലെങ്കിൽ ഭൗതികമായ അന്വേഷണം എന്ന് പറയും. എന്തുകൊണ്ട്? ഇത് സർവപ്രത്യക്ഷമായൊരു കാര്യമാണ്, ഈ ആത്മചൈതന്യം ഈശ്വരൻ എന്ന് പറയുന്നത്. അത് വ്യക്തമായി പറയുന്നത് അദ്വൈത സിദ്ധാന്തത്തിലാണ്. അതായത് അജ്ഞേയമായ ഒന്നല്ല ഈശ്വരൻ എന്ന് പറയുന്നു. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അസ്മത് പ്രത്യവിഷയത്വ. അത് മാത്രമല്ല, നമ്മുടെ അനുഭവങ്ങളിൽ വെച്ച് ഏറ്റവും സ്പഷ്ടമായ അനുഭവം ഈശ്വരാനുഭവമാണ്. പ്രസ്ഫുടമായ അനുഭവം മനുഷ്യന്റെ അനുഭവങ്ങൾ, അത് ഈ ആത്മാവിനെ കുറിച്ചുള്ള ഈശ്വരനെ കുറിച്ചുള്ള അനുഭവമാണ്. ബാക്കിയുള്ള അനുഭവങ്ങളിലെല്ലാം അവ്യക്തതയുണ്ട്. ഒരവ്യക്തത ഇല്ലാത്ത അനുഭവം ഞാനെന്നുള്ള അനുഭവം മാത്രമാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? നമ്മൾ ഏതൊരു അന്വേഷണവും ഏതൊരു കണ്ടുപിടുത്തവും മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആർജിക്കുന്ന അറിവുകൾക്കെല്ലാം പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കും. പരിണാമം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, നമ്മൾ അതുവരെ അറിഞ്ഞിരുന്ന അറിവ് അപൂർണമാണ്, അവ്യക്തമാണ്, കൂടുതൽ വ്യക്തമായി എന്നാണ്. പക്ഷേ ഈ ഞാനെന്നുള്ള അനുഭവത്തിന് മാത്രം ഒരിക്കലും മാറ്റം വരുന്നില്ല. ഞാനെന്നുള്ള അനുഭവം മാറിയിട്ട് നീ അല്ലെങ്കിൽ ഇത് എന്നൊരിക്കലും മാറുന്നില്ല. അതിന്റെ സ്വരൂപത്തിന് ഏതെല്ലാം അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാലും ശരി, അന്വേഷണത്തിലെല്ലാം ആധാരമായി നിന്നുകൊണ്ട് ഞാനെന്നുള്ള അനുഭവം മാറാതെ നിൽക്കുന്നു. അതുകൊണ്ട് അത് വ്യക്തമാണ്. അതിലെന്തെങ്കിലും അവ്യക്തത ഉണ്ടായിരുന്നെങ്കിൽ ഞാനെന്നുള്ള അനുഭവത്തിന് ഒരു മാറ്റം വന്നിട്ട് മറ്റെന്തെങ്കിലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത മറ്റെന്തെങ്കിലും ഒരു അനുഭവം അതിന്റെ സ്ഥാനത്ത് വന്നേനെ. ഞാനെന്ന് പറയുന്ന അനുഭവത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു അനുഭവം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. കാരണം തന്റെ അസ്തിത്വത്തെ ബോധിപ്പിക്കുന്ന ആ അനുഭവത്തെ നിഷേധിച്ചുകൊണ്ട് മറ്റൊരു അനുഭവം, അത് അസ്തിത്വ ബോധത്തിൽ നിൽക്കുന്ന മനുഷ്യനെ സങ്കല്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏറ്റവും സ്പഷ്ടമായിരിക്കുന്ന അനുഭവം മനുഷ്യ ജീവിതത്തിൽ, അല്ലെങ്കിൽ മനുഷ്യനല്ല, മനുഷ്യന് വേണ്ടി മാത്രം പറയുന്നതല്ല, സർവ്വപ്രാണികളുടെയും ജീവിതത്തിൽ സ്പഷ്ടമായിരിക്കുന്ന അനുഭവം ഈശ്വരാനുഭവമാണ്. ബാക്കിയുള്ള അനുഭവങ്ങളൊക്കെ അസ്പഷ്ടമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ എന്റെ സർവ്വ അന്വേഷണങ്ങൾ ഈശ്വര അന്വേഷണമെന്ന് സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? അസ്മത് പ്രത്യ വിഷയത്വ, ആത്മാവ് അസ്മത് പ്രത്യയത്തിന് വിഷയമാണ്, ഞാനെന്നുള്ള അനുഭവത്തിന് അത് വിഷയമാണ്. അത് എങ്ങനെ? അനുഭവം പലതരത്തിലുണ്ടാകാം. പലതരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നു. പ്രധാനമായിട്ട് രണ്ട് തരത്തിൽ, ഒന്ന് പരോക്ഷം, ഒന്ന് അപരോക്ഷം. പരോക്ഷം അക്ഷണ പരം, അക്ഷികൾക്ക് പരമായിട്ടുള്ള, അക്ഷികൾക്കപ്പുറമുള്ളത്, ഇന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള അറിവ്. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വള്ളിക്കാവ് ഈ രാജ്യം നമുക്ക്, ഈ സ്ഥലം ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷമാണ്. ഇത് പ്രത്യക്ഷം, ഇത് അപരോക്ഷം. അസമയം അമേരിക്ക എന്ന് പറയുന്ന ഈ സമയം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പരോക്ഷം, അക്ഷികൾക്കപ്പുറമാണ്. നമ്മൾ ഒരു ഇന്ദ്രിയങ്ങളും ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പരോക്ഷം, അക്ഷികൾക്ക് അപ്പുറമുള്ളത് കൊണ്ട് അതിനെ പരോക്ഷം എന്ന് പറയുന്നു. എന്നാ പരോക്ഷം, അതാണ് അപരോക്ഷം. പരോക്ഷമല്ലാത്തത് എന്നുവെച്ചാൽ പ്രത്യക്ഷം, അത് അപരോക്ഷം എന്ന് പറയുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മുമ്പിൽ കാണുന്നതെല്ലാം, കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ ഗ്രഹിക്കുന്നത്, കണ്ണുകൊണ്ട് വസ്തുവിനെ കാണുന്നു, അതിന്റെ രൂപത്തെ കാണുന്നു, അതായത് അതിന്റെ നിറത്തെ കാണുന്നു, അതിന്റെ ആകൃതിയെ കാണുന്നു, ഇതെല്ലാം ആ പരോക്ഷമാണ്. ചെവി കൊണ്ട് ശബ്ദത്തെ കേൾക്കുന്നു, അതും അപരോക്ഷം. നാവ് കൊണ്ട് രസത്തെ രുചിച്ചറിയുന്നു, അത് അപരോക്ഷം. ത്വക്ക് കൊണ്ട് സ്പർശിക്കുന്നു, ഉഷ്ണം ശീതം, ഇതെല്ലാം അപരോക്ഷം. ആ സമയം ഇതിനെക്കുറിച്ചെല്ലാം കേട്ടറിയുന്നു, ജിലേബി മധുരിക്കും എന്ന് കേട്ടറിയുന്നു. ആ കേട്ടുള്ള അറിവ്, ജിലേബിയുടെ മധുരത്തെക്കുറിച്ചുള്ള അറിവ്, അത് പരോക്ഷം. സാധാരണ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും പരോക്ഷം അല്ലെങ്കിൽ അപരോക്ഷം രണ്ടു തരത്തിൽ മാറി മാറി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. പ്രപഞ്ചത്തിലെ ഏതറിവ്, ചിലത് നിത്യ പരോക്ഷമായി തന്നെ ഇരിക്കും. ജീവിച്ചിരിക്കുന്ന ഒരു കാലത്തും നമുക്കറിയാൻ പറ്റുന്നില്ല. ഉദാഹരണമായിട്ട് പുരാണത്തിൽ പറയുന്നു, സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറയുന്നു, ഒരു ലോകമുണ്ടെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിത്യ പരോക്ഷമായിരിക്കും. നമുക്കത് ജീവിച്ചിരിക്കുമ്പോൾ അറിയാനേ പറ്റുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞെന്ന് വരാം, അറിഞ്ഞില്ലെന്ന് വരാം. അത് പരോക്ഷമായി നമുക്കിരിക്കുന്നുള്ളൂ, അപരോക്ഷമാകുന്നില്ല. അസമയം ഈ ഭൂമി നമുക്ക് എപ്പോഴും അപരോക്ഷമായിരിക്കുന്നു. ഇതിൽ ഒരു ഭാഗം നമുക്ക് പരോക്ഷമായിരിക്കുമ്പോൾ മറുഭാഗം അപരോക്ഷമായിരിക്കുന്നു. അതുകൊണ്ട് ഈ അനുഭവങ്ങളെല്ലാം എന്താണ്, പരോക്ഷം അല്ലെങ്കിൽ അപരോക്ഷം എന്നുള്ള രീതിയിലിരിക്കുന്നു. സർവ്വാനുഭവങ്ങളും പ്രാപഞ്ചികമായ അനുഭവങ്ങളെല്ലാം ഒന്നിലത് നിത്യ പരോക്ഷമായിരിക്കും, അല്ലെങ്കിൽ പരോക്ഷം അപരോക്ഷം എന്ന് പറഞ്ഞ രണ്ട് തട്ടിലായിരിക്കും പ്രാപഞ്ചികമായ എല്ലാ അനുഭവങ്ങളും. പക്ഷെ ഒരേ ഒരു അനുഭവം മാത്രമേ നമുക്ക് അപരോക്ഷമായിട്ടുള്ളൂ, അത് ഈശ്വരാനുഭവമാണ്. ഈശ്വരാനുഭവം മാത്രം എന്താണ്, ഒരിക്കലും നമുക്ക് പരോക്ഷമാകുന്നില്ല, അപരോക്ഷമായിരിക്കുന്നു. എന്താണ് ഞാനെന്നുള്ള ബോധം? പ്രത്യേക ആത്മാവിനെ കുറിച്ചുള്ള ആ ബോധം നമുക്ക് എന്താണ്, അതെപ്പോഴും അപരോക്ഷം. അതിന് രണ്ട് ഭാവം വരത്തില്ല, പരോക്ഷമായിരിക്കുക, അപരോക്ഷമായിരിക്കുക. ഞാനെന്നുള്ള സ്ഫുരണം ഉണ്ടായിരിക്കുക, അതിനെ അറിയാതിരിക്കുക, അങ്ങനെ ഒരവസ്ഥയിൽ. അതാണ് ഇവിടെ പറയുന്നത് എന്താണ്, പ്രത്യേകാത്മ പ്രസിദ്ധേഹി. പ്രസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം, പ്രത്യേകാത്മജ്ഞാനം എന്നാണ്. പ്രസിദ്ധി എന്ന് പറയുന്ന ശബ്ദത്തിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പ്രസിദ്ധിയല്ല. ഇവിടെ പ്രസിദ്ധി എന്ന് പറഞ്ഞാൽ പ്രഥ, ജ്ഞാനം എന്നർത്ഥം. പ്രത്യേകാത്മജ്ഞാനം അപരോക്ഷത്വച്ചത്, അപരോക്ഷമാണ്, അത് പ്രത്യക്ഷമാണ്, സഹജമായി ആന്തരികമായി പുരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അത്യന്തം പ്രത്യക്ഷമായിരിക്കുന്ന അനുഭവം, അപരോക്ഷമായിരിക്കുന്ന അനുഭവം, അതൊന്നു മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കത്തക്ക, പൂർണ്ണമായും പ്രത്യക്ഷമെന്ന് കരുതത്തക്ക ഒരേ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ, ഈശ്വരാനുഭവം. ബാക്കിയുള്ള ഒരു അനുഭവത്തിന് നമുക്ക് അങ്ങനെ അവകാശപ്പെടാനുണ്ട്. ആ അനുഭവമാണ് പ്രത്യേകാത്മ പ്രസിദ്ധി, പ്രത്യേകാത്മജ്ഞാനം. എന്നിട്ടും നമ്മൾ എന്തിനു എന്ത് ചെയ്യുന്നു? ഈശ്വരനെ അന്വേഷിക്കുകയാണ്. ഏറ്റവും അപരോക്ഷമായിരിക്കുന്ന, അതുകൊണ്ടാണ് കണ്ടെത്താത്തത്. കണ്ണിനോട് ചേർത്തെഴുതുന്ന അഞ്ജനത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. കണ്ണുകൊണ്ട് കാണാൻ ശ്രമിച്ചാൽ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ പിന്നെ നമ്മൾ അതിനെ കാണാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ കണ്ണാടി എടുത്ത് മുമ്പ് പിടിക്കും ആ അഞ്ജനത്തെ കാണാൻ വേണ്ടിയിട്ട്. കണ്ണാടിയിലൂടെ അതിനെ കാണാൻ ശ്രമിക്കുന്നു. അപ്പൊ നമുക്ക് ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന ഈശ്വരനെ അറിയാൻ വേണ്ടി നമ്മൾ ഗുരു ശാസ്ത്രം ഉപദേശം എല്ലാം സ്വീകരിക്കുന്നു. എങ്ങനെ? നമ്മുടെ അഞ്ജനത്തെ കാണാൻ വേണ്ടി കണ്ണാടിയെടുത്ത് മുമ്പിൽ പിടിക്കുന്നത് പോലെ. അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ഇത് ഏറ്റവും പ്രത്യക്ഷമായി അപരോക്ഷമായി ഒരിക്കലും മറയാതിരിക്കുന്ന ഒന്നാണ്. സൂര്യനും മറഞ്ഞുപോകും രാത്രിയിൽ. അത് പ്രകാശമാണെങ്കിലും അന്ധകാരം ഇതിലും നമ്മൾ അതിനെ കാണുന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇതൊരിക്കലും മറയുന്നില്ല. പ്രത്യേകാത്മാവിന്റെ അനുഭവം എന്താണ്? അപരോക്ഷമായിരിക്കുന്നതിന് മറയാൻ പറ്റത്തില്ല. അപരോക്ഷമായിരിക്കുന്ന ഒന്ന് ഒരു കാരണവശാലും നമുക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അപരോക്ഷമായിട്ട് വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ, ഈ ആത്മചൈതന്യം മാത്രം. അത് നിത്യ അപരോക്ഷമാണ്. അതിനൊരിക്കലും മറഞ്ഞിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് താനായി തന്നെ ഇരിക്കുകയാണ്. തനിക്ക് തന്നിൽ നിന്ന് എങ്ങനെ മറയാൻ പറ്റും? തനിക്ക് തന്നിൽ നിന്നും മറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? പ്രത്യേകാത്മ പ്രസിദ്ധേ, ഈ ആത്മചൈതന്യ എന്ന് പറയുന്നത് അപരോക്ഷത്വാദ്, അത് സദാ പ്രത്യക്ഷമായിരിക്കുന്നു എന്നാണ്.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം.ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ശ്രീ ആസന്ദ്രീ സുഹൃത്ത്.

സംസാരമണ്ഡലേ കിഞ്ചന കിഞ്ചിതാമരൂപ്രൈഭക്തവിശേഷന്നൈവാസീർണബൂവ സംസാരമണ്ഡലത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സൃഷ്ടിക്കുന്നു കിഞ്ചിതപി, അനാദിയായി സൃഷ്ടിക്കുന്നു എന്നോട് ചേർന്നു. അനാദിയായി സൃഷ്ടിക്കുന്നു മുമ്പ് എങ്ങനെ വരും? കൽപ്പാദി നാമരൂപ പ്രവിഭക്ത വിദേശ നൈവാസീന്ന ബഹുവ അദ്വേ പ്രാഗുത്പത്തേഹി മനാദേഹി മനസ്സ് തുടങ്ങി സൃഷ്ടിക്കുന്നു. സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പഞ്ചഭൂതങ്ങൾ, പ്രപഞ്ചം, ബാഹ്യമായി കാണുന്ന സൂര്യനും ചന്ദ്രനും ഇതെല്ലാമാണ്. പക്ഷെ ഇവിടെ മനസ്സ് തുടങ്ങിയ മനസ്സും സൃഷ്ടമാണ്, സൃഷ്ടിച്ചതാണ്, അവിടെ നിന്നേ തുടങ്ങുന്നത് സൃഷ്ടി. സൃഷ്ടി നമ്മൾ ഗ്രഹിക്കുന്നത് മനസ്സിലൂടെയാണ്, ആ മനസ്സ് അതിൻ്റെ സൃഷ്ടി. കിം ശൂന്യമേമ ഭൂവ, എന്തായിരുന്നു അവിടെ? ശൂന്യമാണോ പറയുന്നല്ല ദൈവേഹ കിഞ്ചന ഇതി ശ്രുതേ. എന്താ അങ്ങനെ സംശയം വരുന്നത്? ഒന്നും തന്നെ ദൈവേഹ കിഞ്ചന എന്ന കാര്യം. കാരണം ഉത്പത്തിച്ച കാര്യകാരണ രൂപത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ പറയുന്ന എന്താണ്? ഉത്പന്നമാകുന്നു എന്ന് പറയുന്നു. ദൈവേഹ കിഞ്ചന ആസി, ഉത്പന്നമാകുന്നു എന്ന് പറഞ്ഞാൽ മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഉത്പദ്യദേഹി ഘടഹ പ്രാഗുത്പത്തെ ഘടസ്യ നാസ്തി. ഇവിടെ മുതലാണ് സത്കാര്യവാദം തുടങ്ങുന്നത്. ദൈവേഹ കിഞ്ചന അഗ്ര ആസീത് മൃത്യുനേവേദം ആവൃതമാസി. അവിടെ ശുദ്ധശൂന്യമാണ് അതല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത് പറഞ്ഞു മൃത്യുനേവേദം ആവൃതമാസി. അപ്പൊ അവിടെ ആവരണം ചെയ്യുന്ന ഒന്ന്, അതുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ട മറ്റൊന്ന്, ഇപ്പൊ ശൂന്യമല്ല. കിഞ്ചനാസീതെന്ന് പറഞ്ഞെങ്കിൽ അവിടെ എന്തുണ്ടായി? അതാണ് ഭാഷകാരൻ വിശദമായി ചർച്ച ചെയ്തത്. തസ്മ സദൈവ കാര്യം പ്രാഗുത്പത്തേരിതി സിദ്ധം. അതുകൊണ്ട് എന്തോ ഒന്ന് ഞാൻ ആവരണം ചെയ്യപ്പെട്ടിരുന്നു, എന്തോ ഒന്നിന് ആവരണം ചെയ്യപ്പെട്ടു. എന്താ അവിടെ? ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാന്ന് പറയുന്ന കാര്യം അനുഭവിക്കുന്ന മനസ്സ് തുടങ്ങി സർവ്വതും അത് ഉത്പത്തിക്ക് മുമ്പ് ഉണ്ടായിരുന്നു. സത്കാര്യമാണ്, ഉത്പത്തിക്ക് മുമ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് ഒറ്റ വാക്കി പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരുന്നു ഉത്പത്തിക്ക് മുമ്പ് ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, അതും ഇതും തമ്മിൽ എന്താ ബന്ധം, ഇന്ന് ഉത്പന്നമായിരുന്നു, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് സമാധാനം പറഞ്ഞാണ് ഇവിടെ പറഞ്ഞ ക്ഷണിക വിജ്ഞാനവാദം, ശൂന്യവാദം, ആരംഭവാദം തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അതിനെക്കുറിച്ച് പല ശാസ്ത്രകാരന്മാർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ. ഇവിടെ അദ്വൈതി സമർത്ഥിക്കുന്നത് എല്ലാം സത്തായിരുന്നു സൃഷ്ടിക്കുന്നു. ഇതാണ് പരമാർത്ഥം എങ്കിൽ പിന്നെ ബാക്കിയുള്ള ആചാര്യന്മാർ ഇതിന് പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതാണത് ക്രമമായി പറഞ്ഞത്. ശൂന്യം എന്ന് പറയുക, ശൂന്യം എന്ന് പറയുമ്പോൾ അതിലൊരുപാട് പോരായ്മകൾ. അശുദ്ധ ശൂന്യത ഒഴിവാക്കിയിട്ട് പറയുക ക്ഷണികം വിജ്ഞാനം. ശൂന്യതയിൽ നിന്ന് പിന്നെ വിജ്ഞാനത്തിലേക്ക്, അത് തന്നെ ക്ഷണികമായ വിജ്ഞാനം.
അതിലും പോരായ്മയുണ്ട്. അവിടെ സ്ഥായിയായി ഒന്നിനെ അംഗീകരിക്കുന്നു. അതെന്താണ്? അഭാവമാണോ? കുറച്ചുകൂടി ഓരോന്നും കുറച്ചുകൂടി യുക്തിയുക്തമാണ്. അങ്ങനെ സത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പടികളാണ് ഓരോന്നും. ശൂന്യവും ക്ഷണികവും ആരംഭവാദവും എല്ലാം സിദ്ധാന്തത്തിലേക്ക് പോകുന്നതിനുള്ള ഓരോ പടികളാണ്. നേരിട്ട് ആ സത്തിനെ ബോധിപ്പിക്കുമ്പോൾ വരാമെന്നുള്ള ചോദ്യങ്ങളാണ് മുമ്പ് പറയുന്ന ക്ഷണികവും ഇത് എല്ലാം ആരംഭവും. ക്രമമായിട്ട് ഓരോന്നിനെയും പരിചയപ്പെടുത്തി അവസാന സത്ത് അതിലെത്തിക്കും. അതും ഈ പറയുന്നതിന് പല ദിവസങ്ങളിൽ ചർച്ച ചെയ്തെങ്കിലും വാസ്തവത്തിലിത് ഭാഷകാരൻ ഇത് ഇങ്ങനെ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത്തരം ദാർശനികമായ ചർച്ചകളിലൊക്കെ നല്ല പരിചയമുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ്. ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ധാരാളം ചിന്തിച്ചിട്ടുള്ളവർ അവരെ ഉദ്ദേശിച്ചിട്ടാണ്. ക്ഷണിക വിജ്ഞാനവാദവും ശൂന്യവാദവും ശരിക്ക് പരിചയമുള്ളവരോട് ഇത് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി അനായാസമായിട്ട് ഇത് ഗ്രഹിക്കാൻ പറ്റും. പൂർവപക്ഷിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പൂർവപക്ഷം എന്നുള്ള വ്യക്തമാണ്. താൻ എന്റെ ചോദ്യം എന്താണെന്ന് വ്യക്തമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സിദ്ധാന്തം മനസ്സിലാക്കിയാണ്. ചോദ്യം വ്യക്തമാണെങ്കിൽ പിന്നീട് പറയുന്ന സമാധാനം മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇതേകുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് വളരെ പ്രയാസമാണ്, ഇത്രയും ക്ലിഷ്ടമായിട്ട് എന്തിനാ ഈ കാര്യം പറയുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചോദ്യവും മനസ്സിലാകണം. ആദ്യം ചോദ്യം മനസ്സിലാകണം, അത് തന്നെ വലിയ പ്രയാസം. പിന്നീട് സിദ്ധാന്തം മനസ്സിലാക്കണം. രണ്ട് ജോലിയാണ്. ഭാഷകാരൻ ചോദ്യം മനസ്സിലായതിനോടാണ് മറുപടി പറയുന്നത്. ചോദിക്കുന്ന ആളിന് ചോദ്യത്തെ കുറിച്ച് ശരിയായ ധാരണയാണ്. നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കൂടുതൽ പ്രയത്നം ആവശ്യമുണ്ട്. എന്താണ് ഈ ചോദ്യം? അത് വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ സിദ്ധാന്തം മനസ്സിലാകത്തില്ല. അത് ആ വഴിയിലാണ് പോകുന്നത്. ചോദ്യം സമാധാനം എന്നുള്ള വഴി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ചർച്ചയിൽ ഇത് അനായാസമാകുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ ഈ ദർശനങ്ങളെല്ലാം സാമാന്യമായൊന്ന് പരിചയപ്പെട്ടിട്ട് പിന്നീട് സിദ്ധാന്തത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടി വരുന്ന തർക്കം തന്നെ. കാരണം ഇത് ഭാഷകാരൻ പിന്തുടരുന്ന ശൈലി താർക്കിക ശൈലിയാണ്, ന്യായ ശൈലി. അതുകൊണ്ടിത് ആ പൂർവപക്ഷം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ആ ന്യായശാസ്ത്രം സാമാന്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു, അധ്യയനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഏത് ശൈലിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്? ഇവിടെ തന്നെ ഈ പോകുന്നതിൽ പ്രധാനമായും ഈ അവതരിപ്പിക്കുന്നിടത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതും സമാധാനം പറയുന്നതുമെല്ലാം അനുമാനത്തിൻ്റെ നിയമങ്ങളനുസരിച്ചാണ്. അനുമാനത്തിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് പറയുന്നിടത്തെല്ലാം പക്ഷം, സാധ്യം, ഹേതു, ദൃഷ്ടാന്തം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. സർവത്ര അതുണ്ടാവും ഈ പറയുന്നിടത്ത്. ഇത് കേൾക്കുമ്പോൾ ഇത് പക്ഷമാണ്, ഇത് സാധ്യമാണ്, ഇത് ഹേതുവാണ്, ദൃഷ്ടാന്തമാണെന്നുള്ള നാല് കാര്യവും മനസ്സിലാക്കുമ്പോഴാണ് ഇത് അനായാസമായി ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് അവതരിപ്പിക്കുന്ന ഒരു ശൈലി. ഇത് അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും ശാസ്ത്ര ചർച്ചയാണ്. പക്ഷെ നമ്മളിത് ചർച്ച ചെയ്ത ഒരിടത്തും തന്നെ ഇത് പക്ഷമാണ്, ഇത് സാധ്യമാണ്, ഇത് ഹേതുവാണ്, ഇത് ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞിട്ടേയില്ല. വ്യാഖ്യാനങ്ങൾ നോക്കിയറിയാം, എല്ലാ സ്ഥലത്തും അവർ പറയാം ഈ പറയുന്നത് ഹേതുവാണ്, ഇന്നതാണ് സാധ്യം അല്ലെങ്കിൽ സിദ്ധാന്തം. ശരിക്കും ആ ശൈലിയിലാണ് ഈ ചർച്ചയെ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന് ആ ശാസ്ത്രത്തിൽ പരിചയം ഉണ്ടായിരുന്നാലേ പറ്റും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഈ പ്രയാസം അനുഭവപ്പെടുന്നത് നമുക്ക് ആ ശൈലിയുമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ട്. അതിന് നമ്മളിതിൻ്റെ അവസാന ഭാവം വന്നപ്പോൾ അത് ചുരുക്കിയത് അതുകൊണ്ടാണ്. കാരണം ഇത് ആ ശൈലിയിൽ മുമ്പോട്ട് പോകാൻ ഒക്കത്തില്ല. ആ ശൈലിയിൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ ആളെ കിട്ടത്തില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്.
നമ്മളിത് വിശദീകരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ശൈലി. ആ പക്ഷം ഹേതു സാധ്യം ദൃഷ്ടാന്തം എന്ന് പറയുന്ന അത് പൂർണ്ണമായും വിട്ടിട്ട് ഇതെങ്ങനെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ആ രീതി, അത് തന്നെ കുറച്ച് പ്രയാസം മനസ്സിലാക്കുന്നത്. അതിൻ്റെ സാരം താല്പര്യം മാത്രം നമ്മൾ എടുത്തിട്ടേ ഉള്ളൂ എന്നതാണ് അതിൻ്റെ അവസാനത്തെ നിഗമനം. അതാണ് ഭാഷകാരൻ പറഞ്ഞത് തസ്മ സദൈവ കാര്യം ഉത്പത്തി. ഇത്രയും യുക്തികളെ കൊണ്ട് ഇത്രയും ന്യായത്തെ ഉപയോഗിച്ച് അതിനെ സമർത്ഥിച്ചിരിക്കുകയാണ്. ഉത്പത്തിക്ക് മുമ്പും സത്തായിരുന്നു. ഇത് പ്രയാസമുള്ളതാണ്. ഈ രീതിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ട, കാരണം ഇത് ശാസ്ത്രശൈലി. നമുക്ക് പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പമല്ല, നമുക്ക് ആ ശാസ്ത്ര പരിചയം ഇതാക്കുന്നു. ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളും വരും. അവിടെയൊക്കെ നോക്കി ഒരു വൈഷമ്യം തോന്നും. ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യം, മറ്റൊന്ന് സൃഷ്ടിക്ക് ശേഷമുള്ള കാര്യം. അതുതന്നെ സമഷ്ടിയിലും വ്യഷ്ടിയിലും മനസ്സിലാക്കും. സമഷ്ടിയിൽ മനസ്സിലാക്കുമ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടി, ആ സൃഷ്ടിക്ക് മുമ്പ് എന്തായിരുന്നു, ഇവിടെ പറഞ്ഞ സത്തായിരുന്നു. വ്യഷ്ടിയിലാണെങ്കിൽ ഈ ജാഗ്രസ്വത്തിന് അതിന് മുമ്പ് എന്തായിരുന്നു, സത്തായിരുന്നു. അതിനെക്കുറിച്ച് പല ആശങ്കകളും ഉണ്ടാകാം. അതാണ് അതിനെ നിഷേധിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ശൂന്യമല്ല ക്ഷണികമല്ല. ഈ സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കൊരു പിടിയും കിട്ടത്തില്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് ശൂന്യതയിലേക്ക് പോകും. സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്, മനസ്സല്ലെങ്കിൽ ബുദ്ധി. ബുദ്ധിയെ പരിശോധിക്കുമ്പോൾ അത് പ്രദക്ഷിണം മാറിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ടത് ക്ഷണികമാണെന്ന് തോന്നുന്നു. സമഷ്ടിയിലായാലും ശരി വ്യഷ്ടിയിലായാലും ശരി സൃഷ്ടിക്ക് മുമ്പെന്ന് ചിന്തിക്കുമ്പോൾ ശൂന്യതയും ക്ഷണികത്വം ഒക്കെ വരും, അല്ലെങ്കിൽ ഒന്നും പിടികിട്ടാത്ത അവസ്ഥ, അഭാവം. ഇതിനെല്ലാം നിഷേധിച്ചിട്ട് അവിടെ ഉറപ്പിക്കുന്നത് സൃഷ്ടിക്കുന്ന മുമ്പ് സത്തായിരുന്നു, സൃഷ്ടിക്കുന്ന മുമ്പ് അസ്തിത്വം നിലനിന്നിരുന്നു. അവിടെ എന്താണ് അസ്തിത്വം, എവിടെ അസ്തിത്വം? അത് സമഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്നതിൻ്റെ അസ്തിത്വം, പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം ഉണ്മ. ഈ വ്യഷ്ടിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അസ്തിത്വം. ഇതിനെ രണ്ടിനും കൂടെ ഒരുമിപ്പിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വവും തൻ്റെ അസ്തിത്വവും രണ്ടിടത്തും ഉപയോഗിക്കുന്ന ഒരേ വാക്കാണ് അസ്തിത്വം ഉണ്മ. അവിടെ ശബ്ദത്തിന് പോലും മാറ്റമുണ്ട്, ഈ അർത്ഥത്തിനും മാറ്റമുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം അതുതന്നെയാണ് തൻ്റെ അസ്തിത്വം, തൻ്റെ അസ്തിത്വം അതുതന്നെയാണ് പ്രപഞ്ചത്തിന്റെ അസ്തിത്വം. അതാണ് സദാത്മേകത്വം. സത്ത് എന്ന് പറയുന്നത് പ്രപഞ്ച അസ്തിത്വം, ആത്മാന്ന് പറയുന്നത് തൻ്റെ അസ്തിത്വം. ഇതൊന്നാണ്. അസൃഷ്ടിക്ക് മുമ്പ് അതൊന്നായിരുന്നു. സൃഷ്ടിയിലോ പിന്നീട് വരുന്ന രണ്ടാമത് വരുന്ന ഇതാണ്. സൃഷ്ടിക്ക് മുമ്പ് അസ്തിത്വത്തെ സമർപ്പിച്ചു. സൃഷ്ടിയിലാണ് രണ്ടും വരുന്നത്. എന്താണ്, ഒരു ദൃഷ്ടിയിലൂടെ പറയും ഇത് സത്താണ്, വേറൊരു ദൃഷ്ടിയിലൂടെ പറയും ഇത് മിഥ്യയാണ്. രണ്ടും പറയും. സൃഷ്ടിക്കുന്ന മുമ്പ് അങ്ങനെ രണ്ട് പക്ഷമുള്ളൂ, ഒരു പക്ഷേ ഉള്ളൂ സത്ത്, കേവലമായ സത്ത്. പക്ഷെ കേവലമായ സത്തിൽ സൃഷ്ടി എന്ന് പറയുന്ന ഒന്നിനെ കൂടെ അംഗീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട്? അത് അനുഭവവിഷയമായിരിക്കുന്നു. സമഷ്ടിയിലാണെങ്കിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ അനുഭവവിഷയമായിരിക്കുന്നു. നാമരൂപാത്മകമായി സൂര്യചന്ദ്ര രൂപത്തിൽ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം. ഈ വ്യഷ്ടിയിലാണെങ്കിൽ ഇന്നത്തെ ജീവാനുഭവം, അതാണ് വ്യഷ്ടി എന്ന് പറയുന്നത്. അത് നോക്കുമ്പോൾ അത് ജാഗ്രസ്വത്തിനൊരു കുറിച്ച്. ഇവിടെ സൃഷ്ടി അനുഭവത്തിന് വിഷയമാകുന്നു, സമഷ്ടിയിലായാലും വ്യഷ്ടിയിലായാലും. അപ്പോൾ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന സൃഷ്ടി അങ്ങോട്ട് നിഷേധിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് നമുക്ക് സൃഷ്ടിയെ നിഷേധിക്കാൻ കഴിയാത്തത്? ഏറ്റവും പ്രധാനമായ കാരണം, കാരണം ഈ സൃഷ്ടി വ്യവഹാരക്ഷമമാണ്. അപ്പോൾ വ്യവഹാരക്ഷമമായിരിക്കുന്ന ഒന്നിനെ വാക്കുകൊണ്ട് നിഷേധിക്കാൻ പറ്റത്തില്ല. സ്വപ്നം എന്നുള്ളതിന് ശേഷം നമുക്കതിനെ നിഷേധിക്കുക, ഓ അത് ഒരു തോന്നലായിരുന്നു, സത്യമല്ല. എന്തുകൊണ്ടത് ഇപ്പോൾ വ്യവഹാരക്ഷമമല്ല?
അപ്പോഴതായിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. രജ്ജു സർപ്പം നമുക്ക് നിഷേധിക്കാം, അത് വെറും പോകുന്നതായി. എന്തുകൊണ്ടത് വ്യവഹാരക്ഷമമല്ല. അപ്പൊ വ്യവഹാരക്ഷമമായ ഒന്നിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ഈ ശരീരത്തിൽ തുടങ്ങി ബാഹ്യമായ പ്രപഞ്ചം മുഴുവൻ സദാ വ്യവഹാരക്ഷമമായിരിക്കുന്നു, അതിനെ നിഷേധിക്കാൻ കഴിയും. പക്ഷെ അദ്വൈതി എന്ത് ചെയ്യുന്നു? അതിനെയും നിഷേധിക്കുന്നു, വ്യവഹാരക്ഷമമായിരിക്കുന്നതിനെയും നിഷേധിക്കുന്നു. വ്യവഹാരക്ഷമമായിരിക്കുന്ന, വ്യവഹാരയോഗ്യമായിരിക്കുന്ന ഒന്നിനെ യുക്തി കൊണ്ട് നിഷേധിക്കുന്നതിനാണ് പറയുന്നത് മിഥ്യ എന്ന് പറയുന്നത്. അതങ്ങനെ സാധിക്കും? വ്യവഹാരക്ഷമമായിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ നിഷേധിക്കാൻ പറ്റാത്തതാണ്. ഉദാഹരണം പറഞ്ഞാൽ വിശക്കുന്നു, വിശന്ന് കഴിഞ്ഞാൽ ഭക്ഷണം വേണം, വിശക്കുക, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ വ്യവഹാരമാണ്. ഇതാണ് വ്യവഹാരം എന്ന് പറയുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ എന്താ ഇത് നിഷേധിക്കാൻ പറ്റൂ? ഇതിനെ നിഷേധിക്കണമെങ്കിൽ എന്ത് പറയണം? എനിക്ക് വിശപ്പില്ല, എനിക്ക് ഭക്ഷണം വേണ്ട, അദ്വൈതിക്ക് ഇത് പറയാൻ പറ്റും. പറഞ്ഞാലും വിശക്കും, ഭക്ഷണം കഴിക്കും. ഇപ്പോൾ വ്യവഹാരയോഗ്യമായിരിക്കുന്ന ഒന്നിനെ നിഷേധിക്കുന്നത് മിഥ്യയെന്നും പറയുന്നു. ഇതാണ് സൃഷ്ടിക്ക് ശേഷമുള്ള, സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ഒരു നിലപാട്. ഇതെങ്ങനെ അദ്വൈതി നിഷേധിക്കും? അതിനു വേണ്ടിയിട്ടാണ് സത്കാര്യവാദം. പറഞ്ഞതിൻ്റെ അനുസരിക്കും പറയും, പറഞ്ഞ കാര്യങ്ങൾ പലതും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ല, പിന്നെ ഇപ്പോൾ അത് മനസ്സിൽ കാണാൻ ഒരു വഴിയില്ല. രണ്ടു ദിവസം കൂടെ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ആരും കാണാത്തുമില്ലായിരുന്നു, എല്ലാം നിർത്തിയത്. അപ്പം വ്യവഹാരയോഗ്യമായിരിക്കുന്ന ഒന്നിനെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? അതിന് സത്കാര്യവാദത്തെ പറയും. മിഥ്യാത്വത്തെ സത്കാര്യവാദത്തിലൂടെ നിഷേധിക്കും. അപ്പോൾ ഈ വ്യവഹാരവും സത്വം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സത്വം എന്ന് പറയുന്നത് പരമാർത്ഥം, ഒരിക്കലും മാറ്റമില്ലാത്തത്. ഈ വ്യവഹാരം എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകുന്ന, ഇവിടെ സമഷ്ടിയിൽ സൃഷ്ടിക്ക് മുമ്പ് ഈ വ്യവഹാരം ഉണ്ടായിരുന്നില്ല, കേവലം സത്ത് മാത്രം. ഈ വ്യഷ്ടിയിൽ ജാഗ്രത സ്വപ്നങ്ങൾക്ക് മുമ്പ് വ്യവഹാരം ഉണ്ടായിരുന്നു, കേവലം താൻ മാത്രം, തൻ്റെ അസ്തിത്വം മാത്രം, സത്ത് മാത്രം. അതുകൊണ്ട് തന്നെ പരമാർത്ഥം എന്ന് പറയുന്നു. ഈ സമഷ്ടി പ്രപഞ്ചത്തിന്റെ ആദി, അത് പരമാർത്ഥം. ഈ വ്യഷ്ടി അനുഭവത്തിന്റെ ആദി തുടക്കം, അതും പരമാർത്ഥം. അതിന് ഇതോ വ്യവഹാരം എന്ന് പറയും, നമ്മുടെ ഈ അനുഭവങ്ങൾ വിശപ്പും ദാഹവും തുടങ്ങി വാക്കും പ്രവൃത്തിയും ചിന്തയും എന്തെല്ലാം ചെയ്യുന്നു ജീവൻ, സൃഷ്ടിയും സംഹാരവും എല്ലാം. ഇത് മുമ്പും ഉണ്ടായിരുന്നില്ല, സൃഷ്ടിക്കുന്നു ഉണ്ടായിരുന്നില്ല, ജാഗ്രത സ്വപ്നങ്ങൾക്ക് മുമ്പ് ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ടെന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. ആ ജാഗ്രത സ്വപ്നങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സുഷുപ്തി ഇല്ലെന്നേ ഉള്ളൂ. അതിനോട് അത് നമുക്ക് സുഷുപ്തിയെ നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോ ഇത് പരമാർത്ഥമല്ല. ഇത് പരമാർത്ഥമല്ലെങ്കിൽ ഈ അനുഭവപ്പെടുന്നതോ? ഒരു കാര്യം അനുഭവപ്പെടുന്നു എന്ന പരമാർത്ഥമല്ല, അതാണ് മിഥ്യയുടെ അർത്ഥം. അതിനാണ് രജ്ജസർപ്പം മറ്റു ഉദാഹരണം പറഞ്ഞത്. അനുഭവപ്പെടുന്നു പരമാർത്ഥം, മരുമരീച്ചു അനുഭവപ്പെടുന്നു പരമാർത്ഥം. പക്ഷേ അതിനെ സംബന്ധിച്ച് തെറ്റായി ധരിക്കരുത്. എന്താണ് അനുഭവപ്പെടുന്നു? അനുഭവം ശരിയല്ലെന്നല്ല പറയുന്നു മിഥ്യയുടെ അർത്ഥം. നിങ്ങളുടെ ഈ അനുഭവം ശരിയല്ല, അങ്ങനെയല്ല മിഥ്യയുടെ അർത്ഥം. അനുഭവം ശരി തന്നെയാണ്. എന്താണ് എനിക്ക് വിശക്കുന്നു, വിശക്കുന്നില്ലെന്ന് പറയാൻ പറ്റും? വിശക്കുന്നു എന്ന് പറയുന്നത് കള്ളം പറയുകയാണ്. ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നത് അസത്യമാണ്. അനുഭവം അസംബന്ധവും എന്നല്ല പറയുന്നത്, അനുഭവം ശരി തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടത് പരമാർത്ഥമല്ലെന്ന് പറയുന്നു? അത് എപ്പോഴും ഇല്ല, സുഹൃത്തിയിലില്ല, പ്രപഞ്ചം സൃഷ്ടിക്ക് മുമ്പിലില്ല. അപ്പം വ്യവഹാരത്തിന് സദാ നിലനിൽപ്പില്ല, അത്രയുള്ളൂ മിഥ്യാശബ്ദത്തിനർത്ഥം. അതുകൊണ്ട് തന്നെ മിഥ്യ എന്ന് പറയുന്നു. ഇത് സൃഷ്ടിക്ക് ശേഷമുള്ള ഒരു കാഴ്ചപ്പാട്, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്.
അനുഭവപ്പെടുന്നു, അനുഭവത്തെ നിഷേധിക്കുന്നില്ല, എന്നാൽ പരമാർത്ഥമല്ല. ഈ അവസ്ഥ എന്തുകൊണ്ട് വന്നു? ജാഗ്രത സ്വപ്നങ്ങൾ എന്തുകൊണ്ട് വന്നു? ഈ പ്രപഞ്ച സൃഷ്ടി ഇതിനെന്താണ് സമാധാനം? ആ സമാധാനമാണ് സത്കാരിവാദം. എന്താ അവിടെ പറയുന്നത്? ഇവിടെ വിശപ്പും ദാഹവും അനുഭവപ്പെടുന്നുണ്ട്, പ്രപഞ്ചാനുഭവമുണ്ട്, ഇത് പരമാർത്ഥമല്ല, കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മിഥ്യയാണെന്ന് പറയാം. എന്നിരിക്കണം, പരമാർത്ഥത്തിന്റെ സ്വഭാവം എന്താ? എന്തിനാണ് നമ്മൾ പരമാർത്ഥമെന്നും വിളിക്കുന്നത്? അതിന് നാശം വരാൻ പാടില്ല, അതിൻ്റെ ഇല്ലായ്മ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, അതൊന്നും നിലനിന്നേ പറ്റൂ. അതാണ് പരമാർത്ഥം. അപ്പൊ സൃഷ്ടിക്കു മുമ്പ് പരമാർത്ഥമായിരുന്നു, ജാഗ്രത സ്വപ്നങ്ങൾക്ക് മുമ്പ് പരമാർത്ഥം തന്നെ, അവിടെ ഇതില്ല. പിന്നെ മിഥ്യെന്ന് പറയുന്ന എന്തോ, ഈ അനുഭവപ്പെടുന്നു, ഈ പ്രതീതി, ഈ അനുഭവത്തെയാണ് നമ്മൾ മിഥ്യെന്ന് വിളിക്കുന്നത്. അപ്പൊ പരമാർത്ഥവും മിഥ്യയും. അപ്പൊ പരമാർത്ഥത്തിന് മാറ്റം വരാൻ പാടില്ലെന്നും പറയും. അപ്പൊ ഈ പരമാർത്ഥത്തെയും ഈ മിഥ്യയും കൂടെ എങ്ങനെ യോജിപ്പിക്കും? അവിടെയാണ് സത്കാര്യവാദം പറയുന്നത്. എന്താണ് ഈ മിഥ്യെന്ന് പറയുന്നത്? മിഥ്യെന്ന് പറയുന്ന യുക്തി കൊണ്ട് പറയുന്നതാണ്. നമ്മുടെ അനുഭവത്തിൽ ഇത് മിഥ്യയാണെന്ന് നമുക്കറിയാൻ വയ്യ. എന്താ വിശക്കുമ്പോൾ വിശപ്പും മിഥ്യയാണെന്ന് ആരൊക്കെ തോന്നുന്നുണ്ടോ? അനുഭവത്തിലിത് മിഥ്യെന്ന് നമുക്ക് പറയാൻ വയ്യ. സ്വപ്നത്തെ നമുക്ക് മിഥ്യെന്ന് പറയാൻ തോന്നുന്നു, അത് അനുഭവത്തിലില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മളതിന് മിഥ്യം ധൈര്യമായി പറയുന്നത്. ഇതിനെ നമുക്ക് മിഥ്യെന്ന് പറയാൻ പറ്റും, അനുഭവമാണ്. പക്ഷെ ഇതിനെ പരമാർത്ഥമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുക്തി കൊണ്ട് നമുക്ക് പറയാം, കേവല യുക്തി, അനുഭവമല്ല യുക്തി. അതുകൊണ്ട് പറയാം ഇത് മിഥ്യയാണ്. അപ്പൊ ഇവിടെ സത്കാര്യവാദം എന്താ പറയുന്നത്? എന്താണ് ഈ മിഥ്യയായി നമ്മൾ യുക്തി കൊണ്ട് മിഥ്യെന്ന് ശ്രദ്ധിക്കുന്ന എന്തിനെയാണ്? എന്താണത് ഈ ഇവിടെ പരമാർത്ഥമായിട്ട് അനുഭവപ്പെടുന്നത്? ഈ സർവജീവന്മാർക്കും ഈ ജാഗ്രത സ്വപ്ന അനുഭവങ്ങളും ഈ പ്രപഞ്ചാനുഭവവും അനുഭവിക്കുന്ന സമയത്ത് പരമാർത്ഥമായിട്ട് അനുഭവിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? ആ പരമാർത്ഥം തന്നെയാണ് ഇങ്ങനെ പ്രതീതമാകുന്നത്. ഈ പ്രതീതി, ഈ അനുഭവം സത്ത് തന്നെ. ഇതാണ് രണ്ടാമത്തെ കാഴ്ചപ്പാട്. ഒന്ന്, ഇത് മിഥ്യയാണ്. അതെങ്ങനെ? യുക്തിയിലൂടെ നമ്മൾ തീരുമാനിച്ചാണ്. പക്ഷെ മിഥ്യയായി അനുഭവപ്പെടുന്ന ഇത് പരമാർത്ഥം തന്നെ, സത്ത് തന്നെ. അപ്പോൾ സത്കാര്യവാദം പൂർണ്ണമാവും. അപ്പോൾ ഇവിടെ സത്കാര്യവാദത്തിൽ തർക്കം എന്താണ്? മുമ്പിൽ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഇത് ഇതിൻ്റെ സൃഷ്ടിക്ക് മുമ്പും സത്തായിരുന്നു എന്നാണ്. സൃഷ്ടിക്കും മുമ്പ് സത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ? ഇപ്പൊ സത്ത് തന്നെ. ഇത് സത്താണെന്ന് അറിയുന്നതിന് ശാസ്ത്രം പഠിക്കേണ്ട കാര്യമില്ല, ചർച്ചയുടെ ആവശ്യമില്ല, അത് അനുഭവമാണ്. ഇത് സത്താണ്. ആരെങ്കിലും പറയും ഇത് അസത്താണ്, മിഥ്യയാണ്. മിഥ്യയാണെന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് യുക്തി ആശ്രയിക്കേണ്ടി വരും. സത്തെന്നുള്ളത് സ്വാനുഭവം, സർവജീവന്മാരുടെയും സാമാന്യ അനുഭവമാണ് സത്ത്. സൃഷ്ടിക്കുമ്പോഴുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പിടിയില്ല, അവിടെ ചിന്തിക്കേണ്ടി വരും. ഇവിടെ ഈ സത്തായി അനുഭവപ്പെടുന്ന സർവവും സൃഷ്ടിക്കുന്നതും സത്താണ്, അതിന് വീണ്ടും യുക്തി ആശ്രയിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ഇവിടെ ഇത് മിഥ്യയാണെന്നറിയുന്നതിന് യുക്തി ആശ്രയിക്കേണ്ടി വരും. ഈ അനുഭവത്തിന് മുമ്പ് കേവല സത്താണെന്നറിയുന്നതിന് വേണ്ടിയും യുക്തി ആശ്രയിക്കേണ്ടി വരും. യുക്തിയിലൂടെ അവിടെ ബോധ്യപ്പെട്ട എന്താണ്? ഇവിടെ ഇപ്പോ ഈ സത്തായി അനുഭവപ്പെടുന്നത്, ഇതിങ്ങനെ സത്തായി അനുഭവപ്പെടുന്നതിന് കാരണം പരമാർത്ഥമായ സത്ത് അതാണ് ഈ രൂപത്തിൽ പ്രതീതമാകുന്നത്. സർവവും സത്ത് തന്നെ. ഇത് മറ്റൊരു കാഴ്ചപ്പാട്.
ഈ രണ്ട് കാഴ്ചപ്പാടും അദ്വൈതത്തിന് യോജിക്കുന്നതാണ്. ഈ രണ്ട് കാഴ്ചപ്പാടും വന്നു കഴിഞ്ഞാലേ അദ്വൈതം പൂർണ്ണമാകും. കാരണം അദ്വൈതത്തിൽ രണ്ടിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല, ഒന്നിനെ സ്വീകരിക്കാൻ പറ്റും. അദ്വൈതം സ്വീകരിക്കുന്ന ഒന്നെന്താണ്? അതാണ് സത്ത്. സൃഷ്ടിക്കുന്ന മുമ്പ് അത് സത്തായിരുന്നു. അവിടെ മനസ്സും വാക്കും ഒന്നും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് യുക്തി ആശ്രയിച്ച് തന്നെ സമർത്ഥിക്കുന്നു. ഇവിടെ മനസ്സും വാക്കുമൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ഇവിടെ സത്ത് അനുഭവ വിഷയമാണ്. എല്ലാത്തിനെയും സത്തായി അനുഭവിക്കുന്നു. ശാസ്ത്രജ്ഞാനം കൂടാതെ ആണ്. ഇതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിക്കുന്നു. ഇതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിക്കണമെങ്കിൽ ഈ അനുഭവത്തെ മിഥ്യാക്കും. അതിന് യുക്തി ആശ്രയിക്കുന്നു. യുക്തി കൊണ്ട് സമർത്ഥിക്കുന്നു. ഇത് മിഥ്യയാണ്. ഇപ്പൊ കേവല സത്ത് സൃഷ്ടിക്കുന്ന മുമ്പ് സൃഷ്ടിയിൽ സത്ത് തന്നെ ഇങ്ങനെ അനുഭവപ്പെടുന്നു. അപ്പൊ സത്ത് കേവലം സത്തായി മാത്രം അനുഭവപ്പെട്ടത്, കേവല സത് അനുഭവം മാത്രം. നാമരൂപാത്മകമായ ഈ പ്രപഞ്ചാനുഭവമൊന്നും വേണ്ട, കേവല സത് അനുഭവം മാത്രം. എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നില്ല? അതിനുള്ള നിങ്ങൾ അതിനെക്കുറിച്ച് ബുദ്ധി പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഈ സത്തിന്റെ നാനാത്വബോധം, ഈ സത്തിന്റെ നാമരൂപാത്മകമായ ഈ അനുഭവം ഇതിനെ മിഥ്യയെന്ന് സ്വീകരിച്ചാൽ മതി. ഫലത്തിൽ സത്ത് മാത്രം അവശേഷി. അപ്പൊ സൃഷ്ടിക്കുന്ന മുമ്പ് സത്ത്, സൃഷ്ടിക്ക് ശേഷവും സത്ത്. അപ്പൊ സത്താരിവാദത്തിൽ ചർച്ച ചെയ്യുമ്പോൾ സൃഷ്ടിക്ക് ശേഷമുള്ള ഈ കാര്യം സത്താണോ എന്നുള്ള തർക്കമില്ല. അത് അനുഭവസിദ്ധമായ കാര്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞത് പ്രാഗുത്പത്തേഹി. ഉത്പത്തിക്ക് മുമ്പ് ഇത് സത്താണ്, ഉത്പത്തിക്ക് ശേഷം സത്ത് തന്നെയാണ്. ഈ ജാഗ്രത സ്വപ്നാനുഭവങ്ങൾ വ്യഷ്ടിയിലും സമഷ്ടിയിലെ ഈ പ്രപഞ്ചാനുഭവവും ഇതിനെ സത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇനി യുക്തിയിലൂടെ ഇതിനെ മിഥ്യെന്ന് സമർത്ഥിച്ചാലും ഫലത്തിൽ ഒന്ന് തന്നെ. എന്നുവെച്ചാൽ അജ്ഞന്റെ സദനുഭവവും ശാസ്ത്രചിന്തകന്റെ മിഥ്യാ സിദ്ധാന്തവും ഫലത്തിലൊന്നാണ്. അതാണ് സർവം സത്ത് തന്നെ. അതാണ് സത്കാരിവാദത്തിലൂടെ ഇവിടെ സമർപ്പിക്കുന്നത്. ആ സത്കാരിവാദത്തെ സമർത്ഥിക്കുന്നതിന് സഹായകമായിട്ട് മിഥ്യാ സിദ്ധാന്തത്തെ സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, അതിന് നല്ല പ്രാധാന്യം. സത്ത് എന്നുള്ളതിനാണ് പ്രാധാന്യം. അവിടെ നിശ്ചയിക്കുന്നു ആ സത്ത്, ആ സത്ത് തന്നെയാണ് ഈ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്, ആ സത്ത് തന്നെയാണ് തൻ്റെ സ്വരൂപമായിരിക്കുന്നത്. കാരണം തൻ്റേതായിട്ടുള്ളതെല്ലാം സൃഷ്ടിപ്പെടുന്നതാണ്. സത്ത് അത് താൻ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ പ്രപഞ്ചരൂപത്തിൽ പ്രതീതമാകുന്നത്. അങ്ങനെ അദ്വൈതത്തിലൂടെ സമർത്ഥിക്കുന്നു. സൃഷ്ടിക്കുന്ന മുമ്പ് നമ്മൾ യുക്തിയിലൂടെ പരിശോധിച്ചാൽ അതാണ് സൃഷ്ടിക്കുന്ന മുമ്പ് സത്താണോ, യുക്തി കൊണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ സത്താണെന്ന് നമുക്ക് അനുഭവപ്പെടാൻ ഒരു വഴി. പക്ഷെ സൃഷ്ടിക്കുന്ന മുമ്പുള്ളത് സത്താണെന്നുള്ള നമ്മുടെ അനുഭവമാണ്. അതിനാണ് രണ്ട് തരത്തിലും ചിരിക്കുന്നത്, ഒന്ന് സമഷ്ടി, മറ്റൊന്ന് വ്യഷ്ടി. വ്യഷ്ടി അനുഭവത്തിൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജാഗ്രത സ്വപ്ന അനുഭവം. ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾക്ക് മുമ്പുള്ള ആ സുഷുപ്തി, അത് നമ്മൾ അനുമാനിച്ചറിയുന്നതല്ല, സ്വാനുഭവമാണ്. ഞാനിവിടെ രണ്ടിനെയും ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു. ഈ പ്രപഞ്ചകാരണം എന്താണെന്നൊന്ന് നമുക്കറിയാൻ വരും, പക്ഷെ താൻ ആരാണെന്ന് തനിക്കറിയാം. ഇപ്പൊ ജാഗ്രത സ്വപ്ന അനുഭവം ഇല്ലാതിരിക്കുന്ന ഒന്ന് സുഷുപ്തി, അത് സ്വാനുഭവമാണ്. എന്താ സുഷുപ്തിയിൽ അനുഭവിച്ച സുഷുപ്തി? സുഷുപ്തിയിൽ സുഷുപ്തി അനുഭവിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് കേവല അനുഭവ സ്വരൂപമാണ്. അനുഭവ സ്വരൂപത്തെ അനുഭവിക്കാൻ പറ്റത്തില്ല. നമുക്ക് സാധാരണ അനുഭവ വിഷയങ്ങളെ നമുക്ക് പരിചയമുള്ളൂ. നമ്മുടെ മനസ്സങ്ങനെ ബഹിർമുഖമായിരിക്കുന്നു. അനുഭവ സ്വരൂപത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് സുഷുപ്തിയിലൂടെയാണ്. സുഷുപ്തി അനുഭവമാണ്. എന്തുകൊണ്ട്? ഞാൻ സ്വപ്നനായിരുന്നു, അതവിടെ അനുഭവമാണ്. ശരി, അതിനങ്ങ് നിഷേധിക്കാൻ പറ്റൂ, ഇല്ല എനിക്കങ്ങനൊന്നും ഉണ്ടായില്ല.
നിഷേധിക്കാൻ പറ്റുന്നില്ല. നിഷേധിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനെ നമ്മൾ പറയുന്ന സത്യം. സത്യം എന്ന് പറയുന്നത് കേവലം ശബ്ദം മാത്രം, ശബ്ദത്തിലൂടെ ഗ്രഹിക്കേണ്ട ഒന്നിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ശബ്ദത്തെ ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ട് അതിനെ ആശ്രയിക്കുന്നു എന്നേ ഉള്ളൂ. അത് നമ്മൾക്ക് മനസ്സിലാക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതിനെ സമഷ്ടി വ്യഷ്ടി എന്നിങ്ങനെ തിരിക്കുകയാണ്. അത് തന്നെ നമുക്കിത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഇതിനെ വ്യഷ്ടി സമഷ്ടി എന്നിങ്ങനെ തിരിക്കുകയാണ്.

0: ഈ വൃഷ്ടി സംഭവിക്കുന്നു, മറ്റൊന്ന് സമൃഷ്ടി സംഭവിക്കുന്നു. വൃഷ്ടിയിൽ ജാഗ്രത ഉണ്ടെങ്കിൽ സമൃഷ്ടിയിൽ അതുണ്ട്. ഇങ്ങനെ പല വിചാര രീതികളെന്നുള്ള എല്ലാത്തിനും താല്പര്യം ആ സത്യനെ ബോധിപ്പിക്കുകയാണ്. സമൃഷ്ടിയിൽ വൃഷ്ടിയിലുള്ളതെല്ലാം സമൃഷ്ടിയിലുണ്ടെന്ന് പറയും. അത് ഒരു തരത്തിലുള്ള വിചാര രീതി. അങ്ങനെയും ചിന്തിച്ച് മനസ്സിലാക്കാം. അല്ല, കേവല ഏകമായ സത്ത, ഏകജീവവാദം എന്നുള്ള ഒരേ ഒരു ജീവൻ, അതിൻ്റെ തന്നെ സ്ഫുരണമാണിതെല്ലാം. അതിനപ്പുറം രണ്ടാമതൊന്നുമില്ല. സമൃഷ്ടിയും വൃഷ്ടിയും ഒക്കെ ആയിരിക്കുന്നു എന്ന് തന്നെ അങ്ങനെയും ചിന്തിക്കും. ഏത് തരത്തിലാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ രീതിയിൽ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന സമൃഷ്ടി വൃഷ്ടി എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ട് അതിൽ നമ്മുടെ ഈ അനുഭവം
1: Shivaya. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.

ഇന്ദ്രപ്രാതർജൂഷസ്വനഃ ബൃഹദിന്ദ്രായ ഗായതമരുതോ വൃത്രഹന്താമം യേന ജ്യോതിരജാനയൻതാവൃധോ ദേവൻ ദേവായ ജാഗ്രീ അധ്വർ

0: ഹിംസാരം കൊണ്ടൊരു ജ്ഞാനവും കിട്ടാനുമില്ല. മറ്റവളെ പൊട്ടു തൊടിയിച്ചു, എന്നെ തൊടിയിച്ചില്ല. മറ്റവൾക്ക് പ്രസാദം അയച്ചു കൊടുത്തു, എനിക്ക് തന്നില്ല. മറ്റവള് നമസ്കരിച്ചപ്പോൾ പിടിച്ചെഴുന്നേൽപ്പിച്ചു, എന്നെ നോക്കിയുള്ളൂ. ഇതിനൊക്കെയുള്ള വഴക്ക ഭക്തന്മാരെന്നല്ലോ, ഇതിലൊന്നും ഞാനും ഇരിപ്പില്ല. ഈ പോയിച്ചു വരുന്നവരൊക്കെ ഇതിന്റെ കണക്കായി പറയുന്നു. ശരിയാണോ ആലോചിച്ച് നോക്ക്. ഒരുത്തൻ നാം കൊടുക്കുന്ന ഒരു വസ്തു വേണ്ടാത്തപ്പോൾ വേണ്ടെന്നും വേണമെന്നുള്ളപ്പോൾ വേണമെന്നും തുറന്നു പറയാൻ പാകമാകുമ്പോഴാണ് നമ്മളും അയാളും തമ്മിലുള്ള ബന്ധം ഊനമില്ലാത്തതാകുന്നത്. ശരിയായിരിക്കും. മാസ്റ്റർ മാസ്റ്റർ വീട്ടിലെത്തി, അവിടുന്ന് ഒരു ആഹാരം കഴിക്കേണ്ട വിശക്കുന്ന സമയത്ത് ആഹാരമോ കുടിക്കേണ്ട സമയത്ത് വെള്ളമോ വേണമെങ്കിൽ വെള്ളം കൊണ്ടുപോവാ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മാസ്റ്റർക്ക് എപ്പോഴുണ്ടാകുന്നുവോ അപ്പോഴാണ് അവരും മാസ്റ്റർ തമ്മിലുള്ള ബന്ധം ഏറ്റവും നന്നാകുന്നത്. വേണ്ടാത്ത ഒരവസ്ഥയിൽ മേടിച്ച് കഴിക്കേണ്ടി വരികയോ വേണ്ട അവസ്ഥയിൽ വേണ്ട എന്ന് പറയേണ്ടി വരികയോ ചെയ്താൽ ബന്ധമില്ലെന്നാണ്. നിങ്ങളുടെയൊക്കെ ബന്ധം അല്ല, ബന്ധമില്ലായ്മയുടെ ബന്ധമാണ്. നിങ്ങളുടെയൊക്കെ ബന്ധം വേണ്ടാത്തപ്പോൾ വേണ്ടെങ്കിലും ആവാമെന്നും വേണ്ടുന്നപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വേണ്ട എന്ന് പറയേണ്ടി വരുന്നതുമായ ബന്ധമാണ്. ആത്മാർത്ഥമായിട്ട് ആലോചിച്ചു, ആത്മാർത്ഥമായിട്ട് ആലോചിച്ചു, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. വേണ്ടാത്തത് പലതും നന്നായി എന്ന് പറഞ്ഞ് കഴിക്കേണ്ടി വരിക, വേണ്ടത് പലതും കിട്ടാതാവുക, എന്ത് സംഘർഷമായിരിക്കും ആ ജീവിതം. വീട്ടിൽ പോരുന്ന് ഭാര്യ പിള്ളേര് കഴിക്കുന്ന ആഹാരം ഇടപെടുന്ന ലോകം ഇത് മുഴുവൻ ഞാനീ പറഞ്ഞ ഇത്രയും സാധനത്തിനകത്ത് ചേർത്ത് വെച്ച് അതിൽ 99% വേണ്ടാത്തത് 1% ഉണ്ടാവുന്നു. 1% നമ്മുടെ ജീവിതം, 1% ഇത്രയും ക്ലേശം ജീവിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ 100% ഇതുള്ളവന്റെ ജീവിതം എന്തായിരിക്കും? അതാ എനിക്കുള്ള ചർച്ച. ഒരൊറ്റ ശതമാനം കൊണ്ടായി ലോകം പിടിച്ചിരിക്കുന്നു. ഇനിയും ഏതെങ്കിലും കൂടെ കിട്ടുമെന്ന് ആക്കാന്നുള്ള പ്രതീക്ഷ. ഇപ്പൊ ജീവിതത്തിന്റെ ദുഃഖം മുഴുവൻ എടുത്തു നോക്കിയത് കാണാം. ശരിയാണോ ആലോചിച്ചു നോക്കി. ഇപ്പൊ ബന്ധങ്ങളെല്ലാം വരുന്ന അവിടെയാണ്, ഇപ്പൊ എല്ലാവരും ബന്ധിക്കപ്പെടുന്നതും അവിടെയാണ്. ഇപ്പൊ ശിലാദൻ തനിക്ക് പുത്രനുണ്ടായി, പുത്രൻ തപസ്വാധ്യായ നിരതനായി ദേവതാ സ്വരൂപമായി തീർന്നു. എങ്ങനെ? അതിനാണ് ഈ 100 ശക്തികൾ തന്നിൽ ഇരിപ്പുണ്ടെന്നും ആ ശക്തിയെ ജ്വലിപ്പിച്ചാൽ അതിനെ അതിരിക്ത പദാർത്ഥമായി കണ്ടാൽ നൈയായികന്മാർ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് പരമാണുവിനപ്പുറത്തേക്ക് പോയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു, പരമാണുവിനപ്പുറത്തേക്ക് വൈശേഷികന്മാരോ നൈയായികന്മാരോ പോയില്ല. ഭർതൃഹരി പോയി എന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു, പറഞ്ഞു. ഭർതൃഹരി വിശ്ലേഷണം സാധിച്ചു. അണവ സർവശക്താസ്യോ, സകല ശക്തിയും അതിലിരിക്കുന്നു. ഏത് അണുവിനെ എടുത്ത് ജ്വലിപ്പിക്കണം എന്നുള്ളത് മാത്രം ആവശ്യം. ശബ്ദേന്ദ്രിയത്തിൽ നിഹിതമായ ശബ്ദദ്രവ്യത്തിന്റെ അണുക്കളെ വിഘടിപ്പിച്ച് ശബ്ദത്തിലൂടെ ഉപാസിച്ചു പോകണമോ, രൂപത്തിൽ വേണോ, സ്പർശത്തിൽ വേണോ, രസത്തിൽ വേണോ, ഗന്ധത്തിൽ വേണോ, ഇതൊക്കെ ഭൂതവിദ്യയിൽ അടങ്ങിയതാണ്. ഏത് പദ്യമാണോ അതിനെ എടുത്ത് ജ്വലിപ്പിച്ചാൽ ഇവിടെ എത്താം. എല്ലാം ഈ കൊലം തൊഴിൽ അതിനാണ് കണ്ടുപിടിക്കുന്നത്. പൗരാണികരുടെ എല്ലാ തൊഴിലും ഭൂതവിദ്യ ഭൂതവിദ്യ എന്ന് പറഞ്ഞത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം. പഞ്ചഭൂത സഞ്ചിതമായ ഈ പ്രപഞ്ചത്തില് പഞ്ചഭൂതങ്ങളെ ചേർത്തും അഴിച്ചുമാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതും വിടുന്നതും എന്നുള്ളത് കൊണ്ട് പഞ്ചഭൂതത്താൽ അധിഷ്ഠിതമായ ശബ്ദസ്പർശരൂപരസഗന്ധാദികൾക്ക് ഉള്ള ശക്തിയെ മനസ്സിലാക്കി ആ ശക്തിയെ ഋജുവായി കൊണ്ടുപോകാവുന്ന ഒന്നിൽ ഏകാഗ്രതപ്പെട്ട് നിലകൊണ്ടാൽ അപ്പോ ഇതില് ആ ശക്തി കുറച്ച് പ്രകടവും കുറച്ച് അപ്രകടവുമാണ്. അപ്രകടമായതുകൊണ്ടാണ് കാണാത്തത്. പഞ്ചഭൂത സഞ്ചിതമായി പ്രപഞ്ചത്തിൽ പ്രകടവും അപ്രകടവും ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞു നേരത്തെ ശ്ലോകത്തിൽ, നേരത്തെ ശിവന്റെയും രാഹുവിന്റെയും കഥ പറഞ്ഞപ്പോ പറഞ്ഞു. അതായത് ശ്വാനോദര സംയുക്തം കൊണ്ട്, ശ്വാനോദരാനല സംയുക്തം കൊണ്ട്, ശ്വാനന്റെ ഉദരത്തിലെ അഗ്നിയുടെ സംയുക്തം കൊണ്ട് പറഞ്ഞു ഞാൻ ശ്വാനനിൽ ഉണ്ടാകുന്ന സ്വഭാവ സവിശേഷത. ആഹാരം ഒന്ന് തന്നെ കൊടുത്തോളൂ. ഹസ്തി ഉദര അനല സംയോഗം കൊണ്ട് ഉണ്ടാകുന്ന വൃത്തി നാം കഴിച്ചാലുണ്ടാകും. നമ്മളിൽ തന്നെ രണ്ടു പേർ താഴെ പോയി മാസ്റ്റർ വീട്ടിൽ നിന്ന് ഭക്ഷണം അടിച്ചു, നമ്മളെല്ലാം കഴിച്ചു. ആ ഭക്ഷണം നമ്മളിൽ പചിച്ചു വരുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. അതുവരെയുള്ളതിന് ചെറിയ മാറ്റമുണ്ട്. കാരണം മാഷൊരു പേരതിന് പറഞ്ഞു, ഭിക്ഷ. അപകടം പിടിച്ച പേരാണ് ഉണ്ണാവുന്നല്ല മാഷ് പറഞ്ഞു. ഉണ്ണാവെന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥനുള്ളതായി. എന്റെ പുറകിലെ പേര് സന്യാസിക്കുള്ള പേരായിട്ട ഭിക്ഷ, ഭിക്ഷ കഴിക്കാന്നുള്ളത്. അപ്പൊ കൂടെ കഴിച്ചവരിലൊക്കെ ആ സംസ്കാരം ജാഗ്രത ആവും. ഇഷ്ടപ്പെട്ടല്ലെങ്കിലും ഒരു നേരത്തേക്ക് തെണ്ടിയായിട്ടുണ്ട്. മാഷ് ഉദ്ദേശിച്ചെന്നല്ല ഞാൻ പറയുന്നത്, എന്റെ വ്യാഖ്യാനം. മാഷ് ഉൾപ്പെടെ സംസർഗം കൊണ്ട് തെണ്ടുന്ന എണ്ണം അഭിമാനത്തെ ഇല്ലാതാക്കുകയാൽ, സ്വാഭിമാനത്തെ നഷ്ടപ്പെടുത്തുകയാൽ ആ അന്നം ഉദരാനലിൽ രൂപപ്പെടുമ്പോൾ സ്വഭാവമാണ്. പണ്ട് ഗുരുകുലങ്ങൾക്കുള്ള മെച്ചതാണ്. അത് അച്ഛനും അമ്മയൊക്കെ കുട്ടിയുണ്ടായി കുറച്ച് കഴിഞ്ഞാൽ ഉടനെ ഗുരുകുലത്തിൽ കൊണ്ടുവിടും, അച്ഛനും അമ്മയല്ല വളർത്തുന്നത്. അപ്പൊ ഗുരുകുലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഫീസില്ല. എത്ര സമ്പന്നന്റെ കുട്ടി പഠിക്കാൻ ചെന്നാലും, രാജാവിന്റെ മകൻ പഠിക്കാൻ അവിടെ ഉണ്ടെങ്കിലും ഫീസില്ല. പ്രിയ, പക്ഷെ ഒരു കാര്യമുണ്ട്, രാവിലെ സഞ്ചിയെടുത്ത് പോണം. ഏ കോടീശ്വരന്റെ മോനാണെങ്കിലും തണ്ടണം. വിടുമ്പോ നിയമമുണ്ട്, തണ്ടാൽ. തണ്ടി കിട്ടിയത് പാചകം ചെയ്ത ആഹാരം മാത്രമേ വാങ്ങിക്കോ, അരിയും പച്ചക്കറിയൊക്കെ ആരെങ്കിലും നന്നാ വാങ്ങിക്കരുത്, നിർബന്ധമാണ്. പാചകം ചെയ്ത് കിട്ടിയത് മുഴുവൻ അവിടെ നിന്ന് കഴിക്കാമെന്ന് ഇരിക്കണ്ട, അത് ഇവിടെ കൊണ്ടുവരണം, ആചാര്യന്റെ അടുക്ക കൊണ്ടുവരണം. ആചാര്യൻ നോക്കിട്ടേ കഴിക്കാൻ സമ്മതിക്കൂ. ഒരിടത്തുനിന്ന് യാഗം മേടിക്കാവും, ഏഴിടം വരെ പോകാവും. നിയമം ഭയങ്കരമാണ്. ആകെ ഒരു സ്ഥലത്തുനിന്നേ വാങ്ങിക്കാവും. ഇന്നും അങ്ങനത്തെ ഗുരുകുലങ്ങളുണ്ട്, ഇന്നും ഉണ്ട്.
1: ഏഴ് നിൽക്കുന്നു കിട്ടിയില്ലെങ്കിലോ
0: പട്ടണ കിടന്നു. നിനക്ക് അന്നം കഴിക്കാൻ വിധിയില്ല, നീ മുമ്പ് ആർക്കും കൊടുത്തിട്ടില്ല. കൊടുക്കാത്ത നീ തിന്നാൽ വാസന കൂടും, അന്നം
2: കിട്ടും.
0: അന്നം ഉറപ്പായിട്ട് ഗുരുകുലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പരിസരത്ത് എവിടെ
2: പോയാലും,
0: നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ ആ സ്ഥലങ്ങളിൽ ഗുരുകുലങ്ങളും ആ സംസ്കാരവും ഇല്ല. ഗുരുകുലങ്ങളുടെ സംസ്കൃതി ഉള്ളിടത്തെല്ലാം തോർത്ത് വിരിച്ച് അജോറിയിരിക്കുന്നത് കിട്ടാത്തവരുണ്ടാവും. നിങ്ങളുടെ കഥകളുണ്ട്, കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എക്സെപ്ഷനൽ കിട്ടാത്തവരും. പണ്ടൊരു ഗുരുകുലത്തിലൊരു വിദ്യാർത്ഥി പഠിച്ചോണ്ടിരിക്കുകയാണ്, അപ്പൊ അന്ന് അയാൾ ഭിക്ഷയ്ക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. നേരത്തെ കയറി അയാളങ്ങ് തീരുമാനിച്ചു ഗുരുവിനോട് അനുമതി ചോദിക്കാതെ, കാരണം തീരെ മേല പനിച്ച് കിടക്കുകയാണ്. ക്ലാസ്സിൽ തന്നെ ഒരു തരത്തിലിരുന്നു പോയി കിടന്നു. ഉടനെ ഗുരു വിളിച്ചു, ഗുരു മഹാരാജ് വിളിച്ചു, അങ്ങനെയാണ് ഞങ്ങൾ പറയാ. വെളിയിൽ നമസ്കരിച്ചു, എന്താ മേല? ആ ഭിക്ഷ എടുക്കാനും മേല, അത്രയ്ക്കായി അഹന്താ അല്ലേ? ഇല്ല, പോയിക്കോളാം. പിന്നെ അവിടെയൊന്നും യുക്തി മറുപടിയും, എനിക്ക് പനിയായിട്ടല്ലേ, ഞാൻ കിടപ്പായിട്ടല്ലേ, ഒന്നും അങ്ങോട്ട് പറഞ്ഞാൽ ഏക്കുകൾ. കാരണം അതൊക്കെ അറിയാവുന്ന ആളാ ഈ ആജ്ഞാപിക്കുന്നത്, എന്നെ കുറിച്ച് മുഴുവൻ അറിയാവുന്ന ആളാ എന്നോട് ആജ്ഞാപിക്കുന്നത്. അദ്ദേഹത്തിന് എന്നെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഔട്ടെന്നാണ്. കാരണം അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ പോയിരിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് അറിയുന്നത് കൂടുതൽ എനിക്കറിയാവുന്ന, പിന്നെ ഞാൻ മുകളിലോട്ട് കയറുന്ന പഠിപ്പിച്ചാ പോരെ. അതുകൊണ്ട് ഇയാൾ ഉടനെ അതൊക്കെ ഇറങ്ങാൻ നേരത്ത് അതൊക്കെ ഒരു വടിയൊക്കെ എടുത്തു. ഓ, ഊന്ന് വടിയും വേണം പക്ഷേ വടി വേണ്ടെന്ന് വെച്ചാലും, ഒരു വടി വേണ്ടെന്ന് വെച്ചാല്ല യാത്ര വളരെ വിഷമിച്ചാണ്. പക്ഷെ വഴി ഇറങ്ങി കഴിഞ്ഞപ്പോ കുറച്ചൊരു ആരോഗ്യം കിട്ടിയ പോലെ, അതേ പോലല്ല നടക്കാം. അപ്പൊ ഭിക്ഷയ്ക്ക് എന്ന് കഴിഞ്ഞപ്പം ഒരു വീട്ടിൽ ചെന്ന് കയറി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു. ഒരാളോടും തിരിച്ച് മടുത്ത് പറയരുതെന്ന് പറഞ്ഞിരുന്നു. ഭിക്ഷ മേടിക്കാൻ പോകും, ചെറു പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും തല്ലിയാലും അതൊക്കെ ഈ ഭിക്ഷയിൽപ്പെട്ടതാണ്. കാരണം നീ പണ്ട് കൊടുത്തത് മാത്രമേ കിട്ടുകയുള്ളൂ ഭിക്ഷയ്ക്ക് പോകും, അതൊക്കെ ഇങ്ങനെ ഭിക്ഷയെടുത്ത് തന്നെ തീരുകയും വേണം. അതുകൊണ്ട് കിട്ടുന്നത് മേടിച്ചോണ്ടെന്നാണ് നിയമം. പൂർവ്വവാസന പോകാൻ മാത്രമായി ഭിക്ഷയ്ക്ക് വിടുന്നത്. അപ്പൊ ഇയാളി എന്നും ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു. അവർ ഗൃഹസ്ഥൻ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് നല്ല തടി വിശുരൂ ഒക്കെ ഉണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചുകൂടെ അല്ലേ എന്ന് ചോദിച്ചു. നല്ലൊരു പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു ഭിക്ഷയ്ക്ക് വന്നിരിക്കുന്നവനോട്. എതിർത്ത് മറുപടി പറയരുതെന്നാണ്. എന്നാലും ആ അഹന്ത സമ്മതിച്ചില്ല. പെട്ടെന്ന് ചോദിച്ചു, എന്താ പണിയുള്ളതെന്ന്? ഈ മേല ഏക പനിയാണ്, ഇത്രയും കഷ്ടപ്പെട്ട് എത്തിക്കഴിഞ്ഞ ഭിക്ഷയാണ് ചോദിച്ചത്. ചോദിച്ചതിന് മറുതട്ടായിട്ടാണ് ചോദ്യം. അത് വളരെ പോസിറ്റീവായി തിരിച്ചൊരു മറുപടിയായിട്ട് ചോദിച്ചു, എന്തോ പണിയുള്ളത്. ദേശനം മോശക്കാരനൊന്നുമല്ല. അവിടെ കുറെ മുട്ടി കിടപ്പുണ്ട്, ഹോട്ടലുള്ളവരാ, വലിയൊരു ഹോട്ടലിൽ നടത്തുന്ന ഗൃഹസ്ഥനാ. അയാളെ പോയി പറഞ്ഞു, എൻജി അവിടെ മുട്ടിയുണ്ട്, ചിരിക്കോളാം. അവർക്ക് കിട്ടും നിന്ന് കീറിയായിരുന്നു. അയാൾ നിന്ന് കീറി ഭിക്ഷയ്ക്ക് പോയ വിദ്യാർത്ഥി. എല്ലാം കീറി കഴിഞ്ഞു, കീറിയൊക്കെ ഇട്ട് കഴിഞ്ഞ് വാഹനത്തെ കുറച്ചുകൂടെ കൂടി, ലേശം കൂടെ കൂടി. കീറുമ്പോഴൊക്കെ എല്ലാവരും കീറി കീറി കഴിഞ്ഞപ്പോ ലേശം കൂടെ കൂടി, സാത്വിക അഹങ്കാരം സ്വല്പം കൂടെ കൂടി. സാത്വിക അഹങ്കാരം കൊണ്ടാണ് ഈ നല്ല രീതിയിൽ ചോദിച്ചത്. മുടിപ്പത്തൽ പ്രമാണത്തിൽ ചോദിച്ചാൽ കൈയും കലവുകയെ, അതിന് പകരം ഉള്ള സാത്വിക അഹങ്കാരത്തിൽ ചോദിച്ചു. അതും അഹങ്കാരം കൊണ്ട് തന്നെയാണ്. ചോദ്യം കഴിഞ്ഞു, നല്ല കഴിക്കുന്നതിന് അതൊക്കെ വരാം, കുളിച്ചു വരാമെന്ന് പറഞ്ഞു പോയി. കയ്യിൽ പോകുന്ന സ്ഥലത്തൂടെ ഗംഗ ഒഴുകുന്നതാണ്. കയ്യിൽ പോയി ഗംഗയിൽ ചെന്ന് കുളിച്ചു. ഉച്ചയൊക്കെ കഴിഞ്ഞ് ഒരു മണിവരെ നമ്മൾ കരുതാം. ഇയാളെ കാണാത്തതുകൊണ്ട് വീട്ടുകാരെ ഭിക്ഷ കഴിച്ചു. പക്ഷെ ഭിക്ഷ കഴിച്ചത് പോലെ തെല്ല് ദുഃഖം. ഇത്രയും പണിയെടുത്തവന് ഭിക്ഷയും കൊടുത്തിട്ടില്ല, ഭിക്ഷ മുഴുവൻ ഇരിക്കുന്നു എടുത്തു വെച്ചിരിക്കുന്നു, പൈസയും കൊടുത്തിട്ടില്ല. പണിയെടുത്ത പൈസ കൊടുക്കണം എന്നവർക്ക് നന്നായി അറിയാം. ഇയാളായിട്ട് കുളി കഴിഞ്ഞ് കുളിച്ച് മുങ്ങി കരക്കി കയറിയപ്പോ അയാൾ പറയുന്നതനുസരിച്ച് ഒരു ഗൃഹസ്ഥൻ മുമ്പിലെത്തി. എന്റെ അച്ഛൻ എല്ലാ ദിവസവും ഒരാൾക്ക് ഭിക്ഷ കൊടുത്തിട്ട് കഴിക്കും, ഇന്ന് ആരും വന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങ് വരണം, അതിനെ വിളിക്കാൻ വന്നിരിക്കുക. അവിടെ ചെന്ന് ഭിക്ഷയൊക്കെ വാങ്ങിച്ചു. അത് കേട്ട് നടന്നു വരുമ്പോ ഈ വീടിന്റെ അടുക്കൽ കൂടെ വേണം നടന്നു വന്ന് അയാളുടെ ഗുരുകുലത്തിലെത്താൻ. നടന്നു വരുന്ന സമയത്ത് വഴിയിൽ ഇങ്ങനെ ഇറങ്ങി ഗൃഹസ്ഥം നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, കാരണം ഈ വിറക് കയറിയിട്ട് പോയവനെ കാണുന്നില്ല. ഇടയ്ക്ക് പറയുന്നുണ്ട് ഇതെന്താ അവളെ ഉണ്ടാക്കി കുളിക്കാൻ പോയതാണോ എന്നൊക്കെ കുറ്റപ്പെടുത്തുന്നു. ഇയാളും നടന്നു വരുന്ന കണ്ട പാടെ ഇറങ്ങി ഒന്ന് ചോദിച്ചു, എന്താ നിങ്ങള് വിറകൊക്കെ കയറിയിട്ടുണ്ട്, അതിന്റെ കൂലി എടുത്തു വെച്ചിട്ടുണ്ട്, പിച്ച എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോഴും ഇയാളുടെ ആ സാത്വിക അഹങ്കാരം മെല്ലെ ഒന്ന് പൊത്തി. അയാൾ പെട്ടെന്ന് കയറി പറഞ്ഞു, പണിയെടുക്കുന്നിടത്ത് കഴിക്കാറില്ല, കഴിക്കുന്നിടത്ത് പണിയാറില്ല. മുമ്പ് ആരും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞൊന്നുമല്ല, ഞാൻ പണിയെടുക്കുന്നിടത്ത് കഴിക്കാറില്ല ഭിക്ഷ, കാരണം ഭിക്ഷയാണല്ലോ, ഭിക്ഷ പണിതിട്ട് കഴിക്കേണ്ട ഒരു സാധനമല്ല. കഴിക്കുന്ന ഭിക്ഷ കഴിക്കുന്നിടത്ത് പണിയാറുമില്ല, കാരണം പിന്നെ അത് ഭിക്ഷയല്ലല്ലോ. നടന്നുപോയി മറ്റൊന്ന് ഉറക്കം പോയി, കേട്ട നിമിഷം പോലെ ഉറക്കമില്ല. ഇവനും പതുക്കെ ഇയാള് പോകുന്ന പുറകെ യാത്രയെ അടച്ചെന്നു. ഇയാളിൽ നിന്ന് നേരെ ഗുരുവിനെ നമസ്കരിച്ചു. അകത്തോട്ട് വരുമ്പോൾ ഭിക്ഷ കഴിച്ച സാധനം ഗുരുവിന്റെ മുമ്പിൽ വെച്ചു. ഗുരു എന്റെ ഒരു പകുതി ഒരു ഇത് മാറ്റിയിട്ട് കഴിച്ചോളാൻ പറഞ്ഞു കൊടുത്തു. അകത്തേക്ക് പോയി. അതേക്ക് മറ്റവൻ കരഞ്ഞു ഓടിച്ച് അവിടെ എത്തി. ഇങ്ങനെ ഗുരുകുലങ്ങളിൽ സംഭവങ്ങളുണ്ട് നിത്യനിരന്തരമായി. ഒരേ സമയത്ത് ശിഷ്യന്റെ മേധയും സമൂഹത്തിന്റെ മേധയും ഉത്തമമാക്കുന്ന പ്രക്രിയ ഉണ്ടാവില്ല. അതിനൊക്കെയാണ് പണ്ട് ഭിക്ഷ വെച്ചിരിക്കുന്നത്. അത് കിട്ടുകയും ചെയ്യും. അതില് ഭിക്ഷയെ സ്വീകരിക്കാവൂ എന്നാണ് പ്രമാണം. ഭിക്ഷാ സമൂഹത്തിൽ സാധുവായ അന്നം, എല്ലാ അന്നവും സാധുവല്ല, അങ്ങനെയൊക്കെ നിയമമുണ്ട്. അപ്പൊ അങ്ങനെ ഏത് കഴിക്കുന്നു അത് എങ്ങനെ ഉദരത്തിലെത്തിയ ഉദരാനലിൽ ശോഭിച്ച് ജ്ഞാനമായി തീരുന്നു, അതിന് ജ്ഞാനമാക്കുന്നത് നമ്മളുടെ മനസ്സാണ്. അതുകൊണ്ട് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, അഞ്ച് വിഷയവും കഴിക്കുന്ന ആഹാരവും സൂക്ഷിച്ചേ കഴിക്കാം. ജ്ഞാനം വേണമെങ്കിൽ മനസ്സിലായോന്നറിയില്ല, വളരെ സൂക്ഷിച്ചേ കഴിക്കാം. എല്ലാം ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, അഞ്ച് വിഷയങ്ങളും
1: ഈ വിഷയങ്ങളും ആഹാരമാണ്.
0: തീർച്ചയായും ഒരു ശബ്ദം മതിയാകും നമ്മളുടെ അറിവിനെ വികലമാക്കാൻ, നമ്മളുടെ മനസ്സിനെ തെറ്റിക്കാൻ. നല്ല അറിവ് വരാതെ നാല് ദിവസം അടുപ്പിച്ച് ഈ ക്ലാസ്സിന് വന്ന അമ്മമാരെ എഴുതി വസുന്ധര മെഡിക്കൽസ് കാണിച്ചാൽ മറ്റന്നാൾ ഒരു ക്ലാസ്സിനും പോകില്ല, ഉറപ്പായിട്ട് പോകില്ല. അധികമൊന്നും പരിപാടി ഉണ്ട്, നാല് ദിവസം അടുപ്പിച്ച് കാണിക്കാം. വസുന്ധര മെഡിക്കൽസ് ഒരു

0: സംയുക്തമായി, മാനവ ഉദര അനലിൽ സംയുക്തമായി സ്വഭാവത്തിന് മാറ്റം വരുന്നത്. സാംഖ്യ വേദാന്താദികൾ പരമാണുവിൽ നിന്നില്ല.
1: ഓം നമ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർട്ട്.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: അനാദിയായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വരുമ്പോ ഇതെല്ലാം നമ്മൾ സാമാന്യമായി പറയുന്നതാണ്. ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ശുക്തി, അതിൽ മുമ്പ് നമ്മൾ കണ്ട രജതത്തിന്റെ സ്മൃതി, ആ അനുഭവത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടായി, സംസ്കാരത്തിൽ നിന്ന് സ്മൃതി ഉണ്ടായി, ഇങ്ങനെയെല്ലാം വിശദീകരിക്കുന്നത് ആ ഭ്രമത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ആത്യന്തികമായി ഇതിനെ വിശദീകരിക്കുമ്പോൾ അദ്വൈതത്തിൽ തന്നെ അജാതവാദത്തിലും മറ്റും ചെല്ലുമ്പോൾ അവിടെ ഇതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. അവിടെ ഒരു അനുഭവം, അതിൽ നിന്നൊരു സ്മൃതി, അതിന്റെ സംസ്കാരം, ഇതിനെയൊന്നും സ്വീകരിക്കുന്നില്ല. ഇത് സ്വപ്നം പോലെ, സ്വപ്നത്തിന് പോലും സംസ്കാരത്തെ കാരണമായി സ്വീകരിക്കുന്നില്ല, ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഈ പറയുന്ന വിശദീകരണങ്ങളെല്ലാം ഇതിന്റെ താഴ്ന്ന തലത്തിലുള്ള വിശദീകരണങ്ങളാണ്. അപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാണ്. ഏകമായ ഒന്ന് തന്നെ പലതായി ഭാസിക്കുന്നു. അത് നമ്മുടെ അനുഭവം അങ്ങനെ, അനുഭവം എങ്ങനെയോ അതിന് പിന്നെ വേറെ വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. അനുഭവത്തെ അതേപടി സ്വീകരിക്കുക, അത് ഏത് തരത്തിലും ഉണ്ടാകാം എന്നാണ്. അതിനെന്തെങ്കിലും അയുക്തി ഉണ്ടെങ്കിൽ ആ അയുക്തിയും ഞങ്ങൾക്ക് അലങ്കാരമെന്നാണ് അദ്വൈതി പറയുന്നത്. അദ്വൈത ചിന്തയിൽ എന്തെങ്കിലും യുക്തിഭംഗം ഉണ്ടെങ്കിൽ അയുക്തിഭംഗം എന്ന് പറയുന്നത് എന്താണ്? അത് ഭൂഷണം എന്നാണ് പറയുന്നത്. അത് അതാണ് മായികാനാം ഏത് ഭൂഷണമേവ എന്നത് ദൂഷണം എന്നാണ്. മായികന്മാരെന്ന് പറയുന്നത് എല്ലാം മായ എന്ന് പറയുന്നവർക്ക്, അദ്വൈതികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലെന്തെങ്കിലും വൈരുദ്ധ്യം കാണുന്നുണ്ടോ, യുക്തിഭംഗം കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ അത് ഞങ്ങളൊരു അലങ്കാരമായി സ്വീകരിക്കുന്നു എന്നാണ്. കാരണം അതെല്ലാം സംഭവിക്കാതെ അത് ഒരു ദൂഷണമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നാണ്. കാരണം ഇതൊന്നും എല്ലാത്തിനെയും ഇന്ദ്രജാലത്തിൽ എന്താണ് യുക്തി, അതിലൊന്നും യുക്തിയില്ല. യുക്തി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുടെ ഒരു കല്പനയാണ്, അത് ഇന്ദ്രജാലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് യുക്തിഭംഗം എന്ന് പറയുന്നത് ഇവിടെ ഒരു ദോഷമേ അല്ല, അത് മറിച്ച് അത് ആവശ്യമാണ് ഇവിടെ നടത്തുന്നത്. ഇത് അവ്യവസ്ഥിതമാണെന്ന് പറയണമെങ്കിൽ അവിടെ യുക്തിഭംഗം കൂടെ ഉണ്ടായാലും ഇത് അവ്യവസ്ഥിതമാകത്തുള്ളൂ എന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഉള്ള കാര്യത്തിലും അദ്വൈത സിദ്ധാന്തത്തെ സംബന്ധിച്ച് ദോഷമൊന്നുമില്ലെന്നാണ്. അതുകൊണ്ട് പൊതു സ്മൃതിയെയോ സംസ്കാരത്തെയോ ഒന്നും സ്വീകരിക്കേണ്ട കാര്യം ആത്യന്തികമായിട്ട് ഇവിടെയില്ല. അതുകൊണ്ട് ഏകത്തിൽ തന്നെ രണ്ടെന്നുള്ള തോന്നലുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ അത് കൊടുത്തിരിക്കുന്നത്, ഏകസന്ദ്രഹ സദ്വിതീയവത്. അദ്വൈതം എന്ന് പറയുന്നത് ഈ പൂച്ചയെ പോലെയാണ്. പൂച്ചയെന്ന് പറയുന്നത് എങ്ങനെ എടുത്ത് മേളോട്ട് പൊക്കിയിട്ടാലും അതൊന്നും നാല് കാലം നിൽക്കത്തുള്ളൂ, മലർന്നു വീഴത്തില്ല ഒരിക്കലും. എങ്ങനെ നമ്മൾ മേളിലോട്ടിട്ടാലും, അതുപോലെ ഈ അദ്വൈത സിദ്ധാന്തം. ഇനി എന്തെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞാലും അവസാനം അവർ പറയുന്നിടത്ത് തന്നെ വന്ന് നിൽക്കും. അതിനെതിരായിട്ട് ഇനി നമ്മൾ എന്തെല്ലാം ആക്ഷേപങ്ങൾ കൊണ്ടുവന്നാലും ശരി, ഒരിക്കലും അതിന് സിദ്ധാന്തത്തിനെ നിഷേധിക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾക്ക് ശേഷം മാധ്വനും രാമാനുജനും ശ്രീവല്ലഭനും ഒരുപാട് പേര്, ഒരുപാട് ആചാര്യന്മാർ. അത് കൂടാതെ മറ്റത് ന്യായ വൈശേഷിക മീമാംസകന്മാരും എല്ലാവരും ഇതിനെ നിഷേധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഈ അദ്വൈത സിദ്ധാന്തത്തെ. പക്ഷേ നിഷേധിച്ചിട്ടും ഇന്നും പ്രാമുഖ്യം അദ്വൈത ചിന്തയ്ക്കാണ്. അവരെല്ലാം നിഷേധിക്കാൻ വളരെ ശ്രമിച്ചു, നിഷേധിക്കുകയും ചെയ്തു. പക്ഷെ പ്രാമുഖ്യം ഇന്നും നിലനിൽക്കുന്നത് അദ്വൈത ചിന്തയ്ക്കാണ്. കാരണം അതിന്റെ ആ രീതി അതാണ്, ചിന്താരീതി ചിന്താശൈലി അതാണ്. കാരണം അടിസ്ഥാനപരമായി ഈ ഭ്രമം എന്ന് പറയുന്ന ആശയത്തെ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ടാണ് അതിനെ മറ്റുള്ളവർക്ക് നിഷേധിക്കാൻ പറ്റാത്തത്. അതിനെ നിഷേധിക്കുക, ഭ്രമം എന്ന് പറയുന്ന ഈ അനുഭവത്തെ, ഈ ആശയത്തെ നിഷേധിക്കുക. എല്ലാവരും ദിഗ്വിജയം നടത്തിയിട്ടുള്ളവരാണ്, മാധ്വനും രാമാനുജനും എല്ലാം. പക്ഷെ വീണ്ടും ഇവിടെ പ്രബലമായത് അദ്വൈത ചിന്തയാണ്. ചൈതന്യ മഹാപ്രഭു പോലും ഭാരതം മുഴുവൻ സഞ്ചരിച്ച് അദ്വൈത ചിന്തയെ, ഈ വാദത്തെ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് വീണ്ടും പ്രാബല്യത്തിൽ വന്നത്, വിദ്വാൻമാരുടെ ഇടയിൽ അംഗീകാരം നേടിയത് അദ്വൈത ചിന്തയ്ക്കാണ്. അതിന് കാരണം ഇത് തന്നെയാണ്, ഈ ഭ്രമം എന്ന് പറയുന്ന ആശയത്തെ അംഗീകരിക്കുന്നുകൊണ്ടാണ്. ശുക്തികാഹി രജതവ ദവഭാസതി പറയുന്നു, തന്നെയാണ് രജതത്തെ പോലെ തോന്നുന്നത്. ഏകശ്ചന്ദ്ര സദ്വിതീയ

0: ഒരേ ഒരു ചന്ദ്രൻ തന്നെ രണ്ടായി അനുഭവപ്പെടുന്നു എന്നാണ്. ഇവിടെ വീണ്ടും ഒരു സംശയം ചോദിക്കുകയാണ്, കഥം പുനഃ പ്രത്യേകാത്മനി അഭിഷയേ അധ്യാസോ വിഷയ തദ്ധർമാണ സർവോഹി പുരോവസ്ഥിതി വിഷയേ വിഷയാന്തരം അധ്യസ്യതി. അടുത്ത് ചോദിക്കുകയാണ്, പ്രത്യേകാത്മനി അഭിഷയേ പ്രത്യേകാത്മാ, പ്രത്യക് എന്ന് പറഞ്ഞാൽ ആന്തരം, പരാക് എന്ന് പറയുന്നതിന്റെ വിപരീത പദമാണ് പ്രത്യക്. പ്രത്യക് പ്രത്യക് രണ്ട് രീതിയിലും പറയാം, ആന്തരം പരാക് എന്ന് വെച്ചാൽ ബാഹ്യം. പ്രത്യക് ആത്മാ, ആന്തരമായിരിക്കുന്ന ആത്മാ, സർവാന്തരമായിരിക്കുന്ന ആത്മാ. ആത്മാ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം സ്വരൂപം എന്നാണ്. ഒരു വസ്തുവിന്റെ സ്വരൂപം, സ്വരൂപം അതിന്റെ വാസ്തവ രൂപം യഥാർത്ഥ രൂപം തന്നെയാണ് ആത്മാ എന്ന് വിളിക്കുന്നത്. നമ്മളൊരു വ്യക്തിയെ കാണുന്നു, ആ വ്യക്തിയെ ബാഹ്യമായി കാണുന്ന ശരീരം, കുറച്ചുകൂടി ഉള്ളിലേക്ക് ആന്തരികമായി ചെന്നാൽ മനസ്സ്, ഇന്ദ്രിയങ്ങൾ, അങ്ങനെ പോകുന്നു. അങ്ങനെ ഏറ്റവും ആന്തരികമായി ചെല്ലുമ്പോൾ ചൈതന്യം, അതിനെ പ്രത്യേക എന്ന് വിളിക്കുന്നു. നമ്മെ സംബന്ധിച്ചു പ്രത്യേകമായിരിക്കുന്നത് നമ്മുടെ ആന്തരിക ചൈതന്യമാണ്, അതാണ് നമ്മുടെ ആത്മാ, അതായത് നമ്മുടെ സ്വരൂപം, യഥാർത്ഥ സ്വരൂപം അതാണ്. അതുകൊണ്ട് പ്രത്യേക ആത്മാ ആന്തരികമായ സ്വരൂപം. കാരണം ഈ ബാഹ്യമായ നമ്മുടെ യഥാർത്ഥ സ്വരൂപമല്ല, ബാഹ്യമായിരിക്കുന്ന ശരീരം അത് നശിച്ചാലും മറ്റേ ശേഷിക്കുന്നു. ജാഗ്രത സ്വപ്നങ്ങളിലെല്ലാം ഈ ശരീരത്തിന്റെ അനുഭവം ഇല്ലെങ്കിലും ഉള്ളിൽ ചൈതന്യത്തിന്റെ സ്ഫുരണമുണ്ട്. അപ്പോൾ ആന്തരികമായിരിക്കുന്ന ആ സ്വരൂപം, അതിനാണ് പ്രത്യക് ആത്മാ എന്ന് പറയുന്നത്. അത് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നു. ഈ ശരീരത്തെ നിലനിർത്തിയിരിക്കുന്ന ചൈതന്യമാണ്. നമ്മുടെ ലൗകിക അനുഭവത്തിൽ ചൈതന്യം നഷ്ടപ്പെടുമ്പോൾ ശരീരവും നഷ്ടപ്പെടുന്നു മരണത്തിൽ. അപ്പൊ ഇതിനെ നിലനിർത്തിയിരിക്കുന്നതിന്റെ ആധാരമായിരിക്കുന്നത് ആന്തരികമായിരിക്കുന്ന ചൈതന്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ആത്മാ എന്ന് വിളിക്കുന്നു. ഈ പ്രത്യേക ആത്മാ അവിഷയമാണ്, വിഷയമാകുന്നില്ലല്ലോ. അനുഭവപ്പെടുന്ന ശരീരത്തെ അനുഭവപ്പെടുന്നുണ്ട്, നമ്മുടെ മനസ്സിനെ നമ്മൾ അറിയുന്നുണ്ട്, ഇന്ദ്രിയങ്ങളെ നമുക്ക് ഊഹിക്കാം, ബാഹ്യമായിരിക്കുന്ന കണ്ണിനെയും ചെവിയും മറ്റും കാണുന്നുണ്ട്. പക്ഷെ ആ ഇന്ദ്രിയ ശക്തിയെ നമ്മൾ അറിയുന്നില്ലെങ്കിൽ ഊഹിക്കാം. പക്ഷെ ആത്മാവ് എന്ന് പറയുന്ന ഒരു വസ്തുവിനെ, ആ പ്രത്യേക സ്വരൂപത്തെ, അത് ആ വിഷയമാണല്ലോ, വിഷയമല്ലല്ലോ. വിഷയമല്ലാതിരിക്കുക, അതിലെങ്ങനെ അധ്യാസം സംഭവിക്കും? വിഷയ തദ്ധർമാണ, വിഷയങ്ങളുടെയും അതായത് ശരീരം, ശരീരധർമ്മങ്ങൾ, ഇതിന്റെ എല്ലാം അധ്യാസം എങ്ങനെ സംഭവിക്കും എന്നാണ് ചോദിക്കുന്നതിന്റെ താല്പര്യം. എന്താണ് ഒരു അധ്യാസം സംഭവിക്കണമെങ്കിൽ ഏതിലാണോ അധ്യാസം നടക്കുന്നത് അതിന്റെ അനുഭവം നമുക്കുണ്ടാകണം, പ്രത്യക്ഷമായ അനുഭവം. പുറമേ നമ്മൾ മുത്തച്ചിപ്പിയെ കാണുന്നു, അല്ലെങ്കിൽ ഇത് എന്നതിനെ അറിയുന്നു, അറിഞ്ഞിട്ടാണ് അതിൽ വെള്ളി അധ്യസിക്കുന്നത്. അധ്യാസത്തിന്റെ അധിഷ്ഠാനം അല്ലെങ്കിൽ അതിന്റെ ആധാരം, അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നമുക്ക് അധ്യസിക്കാൻ പറ്റൂ. അധിഷ്ഠാനം ആധാരം എന്ന് പറയുന്നത് വേദാന്തത്തിൽ അത്ര സ്വല്പാർത്ഥ വ്യത്യാസത്തോടുകൂടി പറയും. പൊതുവെ അധിഷ്ഠാനത്തിന്റെ പര്യായ പദമായിട്ട് ആധാര ശബ്ദം ഉപയോഗിക്കും. ശുക്തിയിൽ രജതത്തെ ആരോപിക്കുമ്പോൾ ആ ശുക്തിയെ അധിഷ്ഠാനമെന്നും ഇത് എന്നുള്ള ഇത് എന്ന് നമ്മുടെ ആ അനുഭവത്തെ ആധാരമെന്നും പറയും. ശുക്തി അധിഷ്ഠാനവും ഇത് ആധാരവും എന്ന് പറയും. അപ്പൊ അധിഷ്ഠാനം വേണം, എന്നാലേ ആരോപിക്കാൻ പറ്റും. അധിഷ്ഠാനത്തിന്റെ ജ്ഞാനമില്ലെങ്കിലും നമുക്ക് ആധാരത്തിന്റെ ജ്ഞാനം ഉണ്ടാവണം, ഇത് എന്നുള്ളതിന്റെ ജ്ഞാനം ഉണ്ടാവണം, ഇത് എന്നുള്ള അനുഭവം ഉണ്ടാവും. എന്തായാലും അധിഷ്ഠാനമായിരിക്കുന്ന ഒരു വസ്തുവിന്റെ ആ സാമാന്യ ജ്ഞാനം, ഇത് എന്നുള്ള ജ്ഞാനവും ഇല്ലാതെ നമുക്ക് ആരോപിക്കാൻ പറ്റത്തില്ല. അതിലൂടെ ചോദിക്കുന്നു, ആത്മാവ് അവിഷയമായ ഒരു പദാർത്ഥമാണ്, എന്തുകൊണ്ട് അവിഷയം എന്ന് പറയുന്നു? ആത്മാവിനെ നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവരും ആത്മജ്ഞാനിയായി, ബന്ധം നിവൃത്തി എല്ലാവർക്കും സംഭവിച്ചു, പിന്നെ അവിടെ ഗുരു ശാസ്ത്രം ഉപദേശമൊന്നും ആവശ്യമില്ല. അപ്പൊ ആത്മാവിനെ അറിയുന്നു എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ആത്മാവ് ജ്ഞാതമല്ല, അജ്ഞാതമാണ്. അപ്പൊ അജ്ഞാതമായിരിക്കെ പ്രത്യേകാത്മാവ്, നമ്മൾ അറിയുന്ന ശരീരത്തെയാണ്, അല്ലെങ്കിൽ മനസ്സിനെ അറിഞ്ഞെന്ന് വരാം, ബുദ്ധിയെ അറിഞ്ഞെന്ന് വരാം, ആത്മാവിനെ അറിയുന്നില്ല. ആത്മാവ് അവിഷയമായിരിക്കെ എങ്ങനെ അധ്യാസം സംഭവിക്കും? വിഷയ തദ്ധർമാണ, വിഷയത്തിന്റെയും ശരീരത്തിന്റെയും തദ്ധർമാണ, ശരീരധർമ്മങ്ങൾ, ഇന്ദ്രിയധർമ്മങ്ങൾ, ഇതിനെല്ലാം എങ്ങനെ അധ്യസിക്കും എന്നാണ്. ഇവിടെ സത്യവും അനടവും തമ്മിലുള്ള അധ്യാസം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു, അധ്യാസം സംഭവിക്കത്തില്ല എന്നാണ്. അത് തന്നെ വ്യക്തമാക്കുന്നു, സർവോഹി സർവരും, ആർക്കെല്ലാം ഭ്രമമുണ്ടാകുന്നു അവരെല്ലാവരും, പുരോവസ്ഥിതേ വിഷയേ, പുരഹ എന്ന് വെച്ചാൽ മുന്നിൽ, അവസ്ഥിതം എന്ന് വെച്ചാൽ സ്ഥിതി ചെയ്യുന്ന, വിഷയേ വിഷയത്തിൽ, വിഷയാന്തരം അന്യത് വിഷയം വിഷയാന്തരം, അന്യ വിഷയത്തെ അന്തരം എന്ന് പറയുന്ന ശബ്ദത്തിന് അന്യം എന്നാണ് അർത്ഥം. അത് മറ്റേതെങ്കിലും ഒരു പദത്തിനോട് ചേർന്ന് വരുമ്പോൾ അന്യം എന്നുള്ള അർത്ഥം പറഞ്ഞോളാം. വിഷയാന്തരം എന്ന് പറഞ്ഞാൽ അന്യ വിഷയം, അന്യ വിഷയത്തെ അധ്യസ്ഥതി ആരോപിക്കുന്നു. സർവരും എന്ത് ചെയ്യുന്നു? മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നിൽ മറ്റൊന്നിനെ ആരോപിക്കുകയാണ്, പ്രത്യക്ഷമായി കാണുന്ന ഒന്നിൽ മറ്റൊന്നിനെ ആരോപിക്കുന്നു. പ്രത്യക്ഷമായി കാണുന്ന മുത്തുച്ചിപ്പിയിൽ വെള്ളിയെ ആരോപിക്കുന്നു. എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഇത് ആത്മാവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? മുന്നിലല്ല, അത് പ്രത്യേകമാണ്, ആന്തരമാണ്. അതൊരിക്കലും നമ്മുടെ അക്ഷികൾക്ക് വിഷയമാകുന്നില്ല, വിഷയമാകാത്ത ഒന്നിൽ. അതുകൊണ്ടാണ് എന്നെ പ്രത്യേകം എന്ന് പ്രത്യേകം പറഞ്ഞത്, ഇവിടെ പുരഹ എന്നും പറഞ്ഞു. രണ്ടും പരസ്പര വിരുദ്ധമാണ്. മുന്നിലുള്ള ഒരു വസ്തുവിൽ മാത്രമേ നമുക്ക് ഭ്രമം ഉണ്ടാകുന്നുള്ളൂ. ഇത് ആന്തരികമായിരിക്കുന്ന ആത്മാവിൽ ഇങ്ങനെ ഭ്രമം ഉണ്ടാകും, അത് മുന്നിൽ എന്ന് പറയുന്നതിന് വിപരീതമാണ്. നമ്മുടെ അധ്യാസം ഉണ്ടാകത്തില്ല എന്നാണ്. സർവോഹി സർവരും പൂർവോപസ്ഥിതി വിഷയം, മുന്നിൽ സ്ഥിതി ചെയ്യുന്ന വിഷയത്തിൽ വിഷയാന്തരം മറ്റൊരു വിഷയത്തെ അധ്യസിക്കുന്നു എന്നാണ്. ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. എങ്ങനെ ആത്മാവ് ഏകമായിരിക്കെ അവിടെ എങ്ങനെ അധ്യാസം സംഭവിക്കും എന്നെല്ലാം ചോദിക്കുന്നതാണ്. ഇവിടെയും ചോദിക്കുന്നു, അത് പ്രത്യക്ഷം, അത് വിഷയമേ അല്ലല്ലോ എന്നാണ്. ഇനി ആത്മാവ് വിഷയമാണെന്ന് പറഞ്ഞാലോ അതൊരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? യുഷ്മത് പ്രത്യയ അപേതസ്യ, യുഷ്മത് പ്രത്യയ എന്നിവിടെ ഇല്ല, ഒരക്ഷരം വിട്ടുപോയിരിക്കുകയാണ് മലയാളം. യുഷ്മത് പ്രത്യയ അപേതസ്യ ച പ്രത്യേകാത്മനോ അവിഷയത്വം ബ്രവീഷി. അപ്പൊ അദ്വൈതിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ഈ ആത്മാവ് വിഷയമല്ല എന്ന്, അത് മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം അപ്രാപ്യമാണ്. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സാസഹ എന്നെല്ലാം പറയുന്നു. വാക്കും ഇന്ദ്രിയങ്ങളും മനസ്സിനോടൊപ്പം പിൻവാങ്ങുന്ന എവിടെ നിന്നാണോ മനസ്സ് പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിനെ അറിയുന്നില്ലെന്നാണ്. അങ്ങനെയുള്ള ആത്മാവ് വിഷയമല്ല എന്ന് പറയുന്നു, അതിൽ അധ്യാസം നടക്കുന്നുവെന്നും പറയുന്നു. എന്തുകൊണ്ട്? യുഷ്മത് പ്രത്യയ അപേതസ്, യുഷ്മത് പ്രത്യയ രഹിതസ്, ഇത് എന്നുള്ള ബോധം ഇല്ലാത്തതായ, ഇത് എന്നറിയാൻ പറ്റുന്നില്ല. ആത്മഭിന്നമായ സർവത്തിനെയും നമ്മൾ ഇത് എന്നറിയുന്നു. ഈ യുഷ്മത് പ്രത്യയം എന്ന് പറഞ്ഞാൽ ഇത് എന്നുള്ള ബോധം. യുഷ്മത് എന്ന് പറയുന്ന ഞാൻ നീ എന്നാണ്, പക്ഷെ ഇതമെന്നുള്ള ശബ്ദത്തിന് പകരമായിട്ടാണ് ഇവിടെ യുഷ്മത് ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. സർവവസ്തുക്കളെയും നമ്മൾ നീ എന്നറിയുന്നില്ല, പക്ഷെ സർവവസ്തുക്കളെയും നമുക്ക് ഇതം ഇത് എന്നറിയാൻ പറ്റും. ഇത് എന്റെ മനസ്സ്, ഇത് എന്റെ ബുദ്ധി, ഇതെന്റെ ശരീരം, ഇതെന്റെ ഇന്ദ്രിയം, ഇത് ഈ പ്രപഞ്ചം എന്നിങ്ങനെ സർവവസ്തുക്കളെയും നമുക്ക് ഇതെന്നറിയാൻ പറ്റും. ഇത് എന്ന് അറിയാൻ കഴിയാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, അഹം, ഞാൻ. അതിന് ഇതെന്നറിയാൻ പറ്റുന്നില്ല. ലോകത്തിൽ രണ്ടു തരത്തിലുള്ള അനുഭവത്തിലൂടെയാണ് നമുക്ക് സർവ്വ അനുഭവങ്ങളും ഉണ്ടാകുന്നത്, ഒന്നിൽ ഞാനെന്ന് അല്ലെങ്കിൽ ഇതെന്ന്. യുഷ്മത് പ്രത്യ അപേതസ്യ, യുഷ്മത് പ്രത്യ രഹിതസ്യ, യുഷ്മത് പ്രത്യ നിരസ്തസ്യ. യുഷ്മത് ഇത് എന്നുള്ള അനുഭവരഹിതമായ പ്രത്യേകാത്മനഹ, ആന്തരികമായ ആത്മാവിന് അവിഷയത്വം പ്രവേശി. നിങ്ങൾ തന്നെയാണല്ലോ പറയുന്നത് അത് വിഷയമല്ല, അതൊരിക്കലും അറിയപ്പെടുന്നതല്ല എന്ന് പറയുന്നുണ്ടല്ലോ. ആന്തരികമായിരിക്കുന്ന അറിവ് ആത്മാവ് അറിയപ്പെടുന്നതല്ല എങ്കിൽ പിന്നെ അതിനെങ്ങനെ അധ്യാസം സംഭവിക്കും എന്നാണ് ചോദ്യം. വളരെ യുക്തിയുക്തമായൊരു ചോദ്യമാണ്. അധ്യാസം നമുക്ക് അനുഭവപ്പെടുന്നത് ദൃഷ്ടാന്തത്തിൽ, എല്ലായിടത്തും ബാഹ്യമായ ഒരു അധിഷ്ഠാനത്തിലാണ് ഉണ്ടാകുന്നത്. ആത്മാവ് ഒരിക്കലും അങ്ങനെ അധ്യാസത്തിന്റെ അധിഷ്ഠാനമാകുക സാധ്യമല്ല, കാരണം അത് അവിഷയമാണ്, അത് അദ്വൈത സിദ്ധാന്തമാണ് എന്നാണ്. ആത്മാവ് വിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിച്ഛിന്നമാവും. വിഷയമായിരിക്കുന്ന വസ്തുക്കളെല്ലാം പരിച്ഛിന്നമാണ്, പരിമിതമാണ്. പരിമിതമാകുന്ന വസ്തു അനിത്യമാണ്, ആത്മാവ് അനിത്യമാണെന്ന് പറയും. അങ്ങനെ ദോഷങ്ങളെല്ലാം അദ്വൈതം തന്നെ പറയുന്നതാണ്. അതിന് സമാനം പറയുന്നു ഉച്യതേ, പറയാം. ശിഷ്യന്റെ സമാധാനത്തെ പരിഹരിക്കാൻ വേണ്ടി പറയുന്നു, ന താവതയം ഏകാന്തേന അവിഷയഹ. നായം ഏകാന്തേന അവിഷയഹ താവത് വാക്യ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ്. നായം ഏകാന്തേന അവിഷയഹ, ഏകാന്തേന അത്യന്തം എന്ന അവിഷയ. ആത്മാവ് അവിഷയമാണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അത് അത്യന്തം അവിഷയമല്ല. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് പോലെ അത് അവിഷയമായ ഒരു വസ്തുവല്ല എന്നർത്ഥം. എന്തുകൊണ്ട്? അസ്മത് പ്രത്യയ വിഷയത്വ. നിങ്ങൾ യുഷ്മത് പ്രത്യയത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ മറ്റൊരു പ്രത്യയം അനുഭവമാണ്. എന്താ അസ്മത് പ്രത്യയം? ഞാൻ എന്നുള്ള അനുഭവം. ഈ ഞാൻ എന്നുള്ള അനുഭവത്തിന് ആത്മാവ് വിഷയമാണ്, ഞാൻ എന്നുള്ള അനുഭവത്തിന് ആത്മാവ് വിഷയമാണ്. ആത്മാവ് അത്യന്തം അസിദ്ധമായ ഒന്നല്ല, ആത്മാവിനെ സർവനും അറിയുന്നുണ്ട്. ഇവിടെ ആത്മാവ് എന്ന് പറയുമ്പോൾ പരബ്രഹ്മത്തെയാണ് ആത്മാവെന്ന് പറയുന്നത്. ജീവിതത്തിൽ ആത്മാവ് എന്ന് പറയുന്നത് പരബ്രഹ്മൻ തന്നെ, അതായത് ഈശ്വരൻ ആണ്. ഈശ്വരനെ തന്നെയാണ് ഇവിടെ ആത്മാ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരനെ സർവനും അറിയുന്നുണ്ടെന്നാണ്. സർവനും അറിയുന്ന ഒരേ ഒരു വസ്തു പ്രപഞ്ചത്തിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. സർവർക്കും അറിയാവുന്ന ഒരു വസ്തു ഈശ്വരൻ മാത്രമാണെന്നാണ് അദ്വൈതത്തിൽ പറയുന്നത്. കാരണം ബാക്കി സർവരും അറിയുന്ന ഒരു വസ്തു നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എടുക്കാൻ ഒക്കത്തില്ല. ഇപ്പൊ കണ്ണില്ലാത്തവന് കണ്ണുകൊണ്ട് ഈ ശരീരത്തെ കാണാൻ പറ്റത്തില്ല, ചെവിയില്ലാത്തവന് ഈ പ്രപഞ്ചത്തെ ചെവി കൊണ്ട് അറിയാൻ പറ്റത്തില്ല, അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അനുഭവം ഭാഗികമാണ്. ചിലർ രൂപത്തെ കാണുന്നില്ല, ചിലർ ശബ്ദത്തെ കേൾക്കുന്നില്ല, ചിലർ സ്പർശത്തെ അറിയുന്നില്ല. അപ്പോൾ സർവ ജീവനുകൾക്കും അനുഭവമുള്ളത് എന്താണ്? ഈ ഈശ്വരന് മാത്രമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, എവിടെയെല്ലാം ബോധം സ്ഫുരിക്കുന്നുണ്ടല്ലോ ഏതെല്ലാം പ്രാണികളിലും, ആ ബോധം സ്ഫുരിക്കുന്ന സർവ്വ ജീവന്മാരിലും അവർക്കറിയാവുന്നുള്ള, സർവർക്കും അറിയാവുന്ന ഒരേ ഒരു വസ്തു ഈശ്വരൻ മാത്രമാണ്. അഞ്ചിന്ദ്രിയങ്ങളും പ്രബലമായിരിക്കുന്ന മനുഷ്യന് മാത്രമാണ്. മറ്റു പ്രാണികളിൽ അഞ്ചിന്ദ്രിയങ്ങളും അഞ്ചിന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവം മറ്റു പ്രാണികൾക്കില്ല. ഉറുമ്പ്, പുഴു തുടങ്ങിയ പ്രാണികൾക്ക് ഈ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല. ചില പ്രാണികൾക്ക് ശബ്ദം കേൾക്കാൻ കഴിയില്ല, ചില പ്രാണികൾക്ക് രൂപം ശരിക്ക് കാണാൻ കഴിയത്തില്ല, ചില പ്രാണികൾക്ക് സ്പർശനേന്ദ്രിയം മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ, മറ്റൊന്നും പ്രവർത്തിക്കത്തില്ല. പക്ഷെ അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾക്ക് പോലും, ഏകേന്ദ്രിയ ഗ്രാഹികളായ ഇന്ദ്രിയ ഉള്ള ജീവികൾക്ക് പോലും പ്രത്യക്ഷമായിരിക്കുന്ന ഒരു വസ്തു സ്വാനുഭവത്തിൽ എന്താണ്? അത് ഈശ്വരനാണ്, ആത്മാവാണെന്നാണ്. എന്നിട്ടാണ് നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? സർവപ്രാണികൾക്കും പ്രത്യക്ഷമായിരിക്കുന്ന ഒരേ ഒരു വസ്തു, അത് ഈശ്വരനാണ്, ആത്മാവാണെന്നാണ്. എന്ന് പറയുന്നത് എന്താണ്? ഇന്ന താവതയം ഏകാന്തേന അവിഷയഃ. ഇത് പൂർണ്ണമായും അവിഷയമായ ഒരു കാര്യമല്ല. എന്തുകൊണ്ട്? അസ്മത് പ്രത്യവിഷയത്വ, ഞാൻ എന്നുള്ള അനുഭവത്തിന് ഇത് വിഷയമാണ്. ഞാനെന്നറിയുന്നത് ആ ഈശ്വരനെ തന്നെ. ഞാനെന്ന് പറയുന്നത് എന്താണ്? അതൊരു അധ്യാസമാണ്, ഞാനെന്നുള്ള അനുഭവം. അതൊരു ഭ്രമമാണ്. പക്ഷെ ആ ഭ്രമ അനുഭവത്തിലൂടെ സ്ഫുരിക്കുന്ന ചൈതന്യം, ബോധം, അത് ആത്മസ്വരൂപമാണ് എന്നാണ്. ആ അനുഭവം നമുക്ക് വേണമെങ്കിൽ അതിനെ അപൂർണമെന്ന് പറയാം എന്നുള്ളതേ ഉള്ളൂ. ആ അനുഭവം പൂർണ്ണമല്ല, പക്ഷെ ആ അനുഭവത്തിൽ, ആ സ്ഫുരണത്തിൽ പ്രകാശിക്കുന്നത് ആത്മചൈതന്യമാണ്. അവിടെ പ്രകാശിക്കുന്നത് ആത്മസ്വരൂപമായിരിക്കുന്ന ചൈതന്യമാണത്. അതുകൊണ്ട് എല്ലാവരും ആ പ്രത്യേക ആത്മാവിനെ അറിയുന്നുണ്ട്, ഈശ്വരനെ എല്ലാവരും അറിയുന്നുണ്ട് എന്നാണ്. അതിനെ അറിയുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ അന്വേഷിക്കുന്നത്. ഈശ്വരനെ കുറിച്ചുള്ള അപൂർണമായ അറിവാണ് ഈശ്വരനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിന് വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്, അവന്റെ ജിജ്ഞാസ ഉണ്ടാക്കുന്നത്. ആ അന്വേഷണം ബാഹ്യമായി തിരിയുമ്പോൾ നമ്മൾ അതിനെ ഭൗതികം എന്ന് വിളിക്കും, ആന്തരികമായി തിരിയുമ്പോൾ അതിനെ ആത്മീയം എന്ന് വിളിക്കും എന്നുള്ള വ്യത്യാസമാണ്. ഭൗതികമായിട്ടുള്ള അന്വേഷണമായാലും ബാഹ്യമായിട്ടുള്ള അന്വേഷണമായാലും ആന്തരികമായ അന്വേഷണങ്ങളായാലും എല്ലാം എന്താണ്? മനുഷ്യന്റെ അന്വേഷണം മുഴുവൻ ഈശ്വര അന്വേഷണമാണ്. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനെ അല്ലാതെ വേറെ ഒന്നിനെ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെല്ലാ എല്ലാ അന്വേഷണങ്ങളും ഈശ്വര അന്വേഷണമാണ്. അറിവിന് വേണ്ടിയുള്ള ശ്രമമാണ്. അറിവെന്ന് പറയുന്നത് എന്താണ്? ഈശ്വരനാണ്. അപ്പൊ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നു എന്നറിയും. പക്ഷെ ആ അറിവുകൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അപൂർണമായി അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ആ അറിവുകളിൽ നമ്മൾ തൃപ്തരാകുന്നില്ല, പൂർണമായ അറിവിന് വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ ജീവിതം, അത് വിദ്വാനാകട്ടെ, പാമരനാകട്ടെ, അജ്ഞനാകട്ടെ, വിജ്ഞനാകട്ടെ, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സർവ്വ മനുഷ്യരും ഈശ്വര അന്വേഷണത്തിനാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അത് ബോധപൂർവമായ അന്വേഷണത്തിന് നമ്മൾ വിളിക്കും അത് ആത്മീയ ജീവിതം എന്ന് വിളിക്കും, ആത്മ അന്വേഷണം എന്ന് പറയും. അബോധപൂർവമായിട്ടുള്ള അന്വേഷണത്തിന് നമ്മൾ പറയും അതെന്താണ്? ഭൗതിക ജീവിതം, അല്ലെങ്കിൽ ഭൗതികമായ അന്വേഷണം എന്ന് പറയും. എന്തുകൊണ്ട്? ഇത് സർവപ്രത്യക്ഷമായ ഒരു കാര്യമാണ് ഈ ആത്മചൈതന്യം, ഈശ്വരൻ എന്ന് പറയുന്നത്. അത് വ്യക്തമായി പറയുന്നത് അദ്വൈത സിദ്ധാന്തത്തിലാണ്. അതായത് അജ്ഞേയമായ ഒന്നല്ല ഈശ്വരൻ എന്ന് പറയുന്നു. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അസ്മത് പ്രത്യവിഷയത്വ. അത് മാത്രമല്ല, നമ്മുടെ അനുഭവങ്ങളിൽ വെച്ച് ഏറ്റവും സ്പഷ്ടമായ അനുഭവം ഈശ്വര അനുഭവമാണ്. പ്രസ്ഫുടമായ അനുഭവം മനുഷ്യന്റെ അനുഭവങ്ങൾ, അത് ഈ ആത്മാവിനെ കുറിച്ചുള്ള, ഈശ്വരനെ കുറിച്ചുള്ള അനുഭവമാണ്. ബാക്കിയുള്ള അനുഭവങ്ങളിലെല്ലാം അവ്യക്തതയുണ്ട്. ഒരു അവ്യക്തത ഇല്ലാത്ത അനുഭവം ഞാനെന്നുള്ള അനുഭവം മാത്രമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? നമ്മുടെ ഏതൊരു അന്വേഷണവും ഏതൊരു കണ്ടുപിടുത്തവും മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആർജിക്കുന്ന അറിവുകൾക്കെല്ലാം പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കും. പരിണാമം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, നമ്മൾ അതുവരെ അറിഞ്ഞിരുന്ന അറിവ് അപൂർണമാണ്, അവ്യക്തമാണ്, കൂടുതൽ വ്യക്തമായി എന്നാണ്. പക്ഷേ ഈ ഞാനെന്നുള്ള അനുഭവത്തിന് മാത്രം ഒരിക്കലും മാറ്റം വരുന്നില്ല. ഞാനെന്നുള്ള അനുഭവം മാറിയിട്ട് നീ അല്ലെങ്കിൽ ഇത് എന്നൊരിക്കലും മാറുന്നില്ല. അതിന്റെ സ്വരൂപത്തിന് ഏതെല്ലാം അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാലും ശരി, അന്വേഷണത്തിലെല്ലാം ആധാരമായി നിന്നുകൊണ്ട് ഞാനെന്നുള്ള അനുഭവം മാറാതെ നിൽക്കുന്നു. അതുകൊണ്ട് അത് വ്യക്തമാണ്. അതിലെന്തെങ്കിലും അവ്യക്തത ഉണ്ടായിരുന്നെങ്കിൽ ഞാനെന്നുള്ള അനുഭവത്തിന് ഒരു മാറ്റം വന്നിട്ട് മറ്റെന്തെങ്കിലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത മറ്റെന്തെങ്കിലും ഒരു അനുഭവം അതിന്റെ സ്ഥാനത്ത് വന്നേനെ, ഞാനെന്ന് പറയുന്ന അനുഭവത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു അനുഭവം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. കാരണം തന്റെ അസ്തിത്വത്തെ ബോധിപ്പിക്കുന്ന ആ അനുഭവത്തെ നിഷേധിച്ചുകൊണ്ട് മറ്റൊരു അനുഭവം, അത് അസ്തിത്വബോധത്തിൽ നിൽക്കുന്ന മനുഷ്യനെ സങ്കല്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏറ്റവും സ്പഷ്ടമായിരിക്കുന്ന അനുഭവം മനുഷ്യ ജീവിതത്തിൽ, അല്ലെങ്കിൽ മനുഷ്യനല്ല, മനുഷ്യന് വേണ്ടി മാത്രം പറയുന്നതല്ല, സർവ്വപ്രാണികളുടെയും ജീവിതത്തിൽ സ്പഷ്ടമായിരിക്കുന്ന അനുഭവം ഈശ്വരാനുഭവമാണ്. ബാക്കിയുള്ള അനുഭവങ്ങളൊക്കെ അസ്പഷ്ടമാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ സർവ്വ അന്വേഷണങ്ങൾ ഈശ്വര അന്വേഷണമെന്ന് സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? അസ്മത് പ്രത്യ വിഷയത്വ, ആത്മാവ് അസ്മത് പ്രത്യത്തിന് വിഷയമാണ്, ഞാനെന്നുള്ള അനുഭവത്തിന് അത് വിഷയമാണ്. അത് എങ്ങനെ? അനുഭവം പലതരത്തിലുണ്ടാകാം, പലതരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നു. പ്രധാനമായിട്ട് രണ്ട് തരത്തിൽ, ഒന്ന് പരോക്ഷം, ഒന്ന് അപരോക്ഷം. പരോക്ഷം അക്ഷണ പരം, അക്ഷികൾക്ക് പരമായിട്ടുള്ള, അക്ഷികൾക്കപ്പുറമുള്ളത്, ഇന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള അറിവ്. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വള്ളിക്കാവ് ഈ രാജ്യം നമുക്ക്, ഈ സ്ഥലം ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷമാണ്. ഇത് പ്രത്യക്ഷം, ഇത് അപരോക്ഷം. അതേസമയം അമേരിക്ക എന്ന് പറയുന്ന ഈ സമയം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പരോക്ഷം, അക്ഷികൾക്കപ്പുറമാണ്. നമ്മൾ ഒരു ഇന്ദ്രിയങ്ങളും ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പരോക്ഷം, അക്ഷികൾക്ക് അപ്പുറമുള്ളത് കൊണ്ട് അതിനെ പരോക്ഷം എന്ന് പറയുന്നു. എന്നാ പരോക്ഷം, അതാണ് അപരോക്ഷം. പരോക്ഷം അല്ലാത്തത് എന്നുവെച്ചാൽ പ്രത്യക്ഷം, അത് അപരോക്ഷം എന്ന് പറയുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മുമ്പിൽ കാണുന്നതെല്ലാം, കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ ഗ്രഹിക്കുന്നത്. കണ്ണുകൊണ്ട് വസ്തുവിനെ കാണുന്നു, അതിന്റെ രൂപത്തെ കാണുന്നു, അതായത് അതിന്റെ നിറത്തെ കാണുന്നു, അതിന്റെ ആകൃതിയെ കാണുന്നു, ഇതെല്ലാം ആ പരോക്ഷമാണ്. ചെവി കൊണ്ട് ശബ്ദത്തെ കേൾക്കുന്നു, അതും അപരോക്ഷം. നാവ് കൊണ്ട് രസത്തെ രുചിച്ചറിയുന്നു, അത് അപരോക്ഷം. ത്വക്ക് കൊണ്ട് സ്പർശിക്കുന്നു, ഉഷ്ണം ശീതം, ഇതെല്ലാം അപരോക്ഷം. ആ സമയം ഇതിനെക്കുറിച്ചെല്ലാം കേട്ടറിയുന്നു, ജിലേബി മധുരിക്കും എന്ന് കേട്ടറിയുന്നു. ആ കേട്ടുള്ള അറിവ്, ജിലേബിയുടെ മധുരത്തെക്കുറിച്ചുള്ള അറിവ്, അത് പരോക്ഷം. സാധാരണ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും പരോക്ഷം അല്ലെങ്കിൽ അപരോക്ഷം രണ്ടു തരത്തിൽ മാറി മാറി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. പ്രപഞ്ചത്തിലെ ഏതറിവ്, ചിലത് നിത്യ പരോക്ഷമായി തന്നെ ഇരിക്കും. ജീവിച്ചിരിക്കുന്ന ഒരു കാലത്തും നമുക്കറിയാൻ പറ്റുന്നില്ല. ഉദാഹരണമായിട്ട് പുരാണത്തിൽ പറയുന്നു, സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറയുന്നു, ഒരു ലോകമുണ്ടെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിത്യ പരോക്ഷമായിരിക്കും. നമുക്കത് ജീവിച്ചിരിക്കുമ്പോൾ അറിയാനേ പറ്റുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞെന്ന് വരാം, അറിഞ്ഞിട്ടെന്ന് വരാം, അത് പരോക്ഷമായി നമുക്കിരിക്കുന്നുള്ളൂ, അപരോക്ഷമാകുന്നില്ല. അസമയം ഈ ഭൂമി നമുക്ക് എപ്പോഴും അപരോക്ഷമായിരിക്കുന്നു. ഇതിൽ ഒരു ഭാഗം നമുക്ക് പരോക്ഷമായിരിക്കുമ്പോൾ മറുഭാഗം അപരോക്ഷമായിരിക്കുന്നു. അതുകൊണ്ട് ഈ അനുഭവങ്ങളെല്ലാം എന്താണ്, പരോക്ഷം അല്ലെങ്കിൽ അപരോക്ഷം എന്നുള്ള രീതിയിലിരിക്കുന്നു. സർവ്വാനുഭവങ്ങളും പ്രാപഞ്ചികമായ അനുഭവങ്ങളെല്ലാം ഒന്നിലത് നിത്യ പരോക്ഷമായിരിക്കും, അല്ലെങ്കിൽ പരോക്ഷം അപരോക്ഷം എന്ന് പറഞ്ഞ രണ്ട് തട്ടിലായിരിക്കും പ്രാപഞ്ചികമായ എല്ലാ അനുഭവങ്ങളും. പക്ഷെ ഒരേ ഒരു അനുഭവം മാത്രമേ നമുക്ക് അപരോക്ഷമായിട്ടുള്ളൂ, അത് ഈശ്വരാനുഭവമാണ്. ഈശ്വരാനുഭവം മാത്രം എന്താണ്, ഒരിക്കലും നമുക്ക് പരോക്ഷമാകുന്നില്ല, അപരോക്ഷമായിരിക്കും. എന്താണ് ഞാനെന്നുള്ള ബോധം, പ്രത്യേക ആത്മാവിനെ കുറിച്ചുള്ള ആ ബോധം നമുക്കെന്താണ്, അതെപ്പോഴും അപരോക്ഷം. അതിന് രണ്ട് ഭാവം വരത്തില്ല, പരോക്ഷമായിരിക്കുക, അപരോക്ഷമായിരിക്കുക. ഞാനെന്നുള്ള സ്ഫുരണം ഉണ്ടായിരിക്കുക, അതിനെ അറിയാതിരിക്കുക, അങ്ങനെ ഒരു അവസ്ഥയിൽ. അതാണ് ഇവിടെ പറയുന്നത്, എന്താണ് പ്രത്യേകാത്മ പ്രസിദ്ധേഹേ. പ്രസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം, പ്രത്യേകാത്മജ്ഞാനം എന്നാണ്. പ്രസിദ്ധി എന്ന് പറയുന്ന ശബ്ദത്തിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന പ്രസിദ്ധിയല്ല, ഇവിടെ പ്രസിദ്ധി എന്ന് പറഞ്ഞാൽ പ്രഥ, ജ്ഞാനം എന്നർത്ഥം. പ്രത്യേകാത്മജ്ഞാനം അപരോക്ഷത്വച്ചത്, അപരോക്ഷമാണ്, അത് പ്രത്യക്ഷമാണ്, സഹജമായി ആന്തരികമായി പുരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അത്യന്തം പ്രത്യക്ഷമായിരിക്കുന്ന അനുഭവം, അപരോക്ഷമായിരിക്കുന്ന അനുഭവം, അതൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കത്തക്ക, പൂർണ്ണമായും പ്രത്യക്ഷമെന്ന് കരുതത്തക്ക ഒരേ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ, ഈശ്വരാനുഭവം. ബാക്കിയുള്ള ഒരു അനുഭവത്തിന് നമുക്ക് അങ്ങനെ അവകാശപ്പെടാനുണ്ട്. ആ അനുഭവമാണ് പ്രത്യേകാത്മ പ്രസിദ്ധി, പ്രത്യേകാത്മജ്ഞാനം. എന്നിട്ടും നമ്മൾ എന്തിനു എന്ത് ചെയ്യുന്നു, ഈശ്വരനെ അന്വേഷിക്കുകയാണ്. ഏറ്റവും അപരോക്ഷമായിരിക്കുന്ന, അതുകൊണ്ടാണ് കണ്ടെത്താത്തത്. കണ്ണിനോട് ചേർത്തെഴുതുന്ന അഞ്ജനത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. കണ്ണുകൊണ്ട് കാണാൻ ശ്രമിച്ചാൽ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ പിന്നെ നമ്മൾ അതിനെ കാണാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ കണ്ണാടി എടുത്ത് മുമ്പ് പിടിക്കും, ആ അഞ്ജനത്തെ കാണാൻ വേണ്ടിയിട്ട് കണ്ണാടിയിലൂടെ അതിനെ കാണാൻ ശ്രമിക്കുന്നു. അപ്പൊ നമുക്ക് ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന ഈശ്വരനെ അറിയാൻ വേണ്ടി നമ്മൾ ഗുരു ശാസ്ത്രം ഉപദേശം എല്ലാം സ്വീകരിക്കുന്നു. എങ്ങനെ? നമ്മുടെ അഞ്ജനത്തെ കാണാൻ വേണ്ടി കണ്ണാടി എടുത്ത് മുമ്പിൽ പിടിക്കുന്നത് പോലെ. അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ഇത് ഏറ്റവും പ്രത്യക്ഷമായി അപരോക്ഷമായി ഒരിക്കലും മറയാതിരിക്കുന്ന ഒന്നാണ്. സൂര്യനും മറഞ്ഞു പോകും രാത്രിയിൽ. അത് പ്രകാശമാണെങ്കിലും അന്ധകാരം ഇതിലും നമ്മൾ അതിനെ കാണുന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇതൊരിക്കലും മറയുന്നില്ല. പ്രത്യേക ആത്മാവിന്റെ അനുഭവം എന്താണ്? അപരോക്ഷമായിരിക്കുന്നതിന് മറയാൻ പറ്റത്തില്ല. അപരോക്ഷമായിരിക്കുന്ന ഒന്ന് ഒരു കാരണവശാലും നമുക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അപരോക്ഷമായിട്ട് വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ, ഈ ആത്മചൈതന്യം മാത്രം. അത് നിത്യ അപരോക്ഷമാണ്. അതിനൊരിക്കലും മറഞ്ഞിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് താനായി തന്നെ ഇരിക്കുകയാണ്. തനിക്ക് തന്നിൽ നിന്ന് അങ്ങനെ മറയാൻ പറ്റും? തനിക്ക് തന്നിൽ നിന്നും മറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? പ്രത്യേകാത്മ പ്രസിദ്ധേ. ഈ ആത്മചൈതന്യ എന്ന് പറയുന്നത്
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. Philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Asana Shri Suha.

സംസാരമണ്ഡലേ കിഞ്ചന കിഞ്ചിതാമരൂപൈഭക്തവിശേഷൂവ സംസാരമണ്ഡലത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സൃഷ്ടിക്കുന്നു കിഞ്ചിതപി, അനാദിയായി സൃഷ്ടിക്കുന്നു എന്നോട് ചേർന്നു. അനാദിയായി സൃഷ്ടിക്കുന്നു മുമ്പ് എങ്ങനെ വരും? കൽപ്പാദി നാമരൂപ പ്രവിഭക്ത വിദേശ നൈവാസീന ബഹുവ അഗ്രേ പ്രാഗുത്പത്തേഹി മനാദേഹി മനസ്സ് തുടങ്ങി സൃഷ്ടിക്കുന്നു. സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പഞ്ചഭൂതങ്ങൾ, പ്രപഞ്ചം, ബാഹ്യമായി കാണുന്ന സൂര്യനും ചന്ദ്രനും ഇതെല്ലാം. പക്ഷെ ഇവിടെ മനസ്സ് തുടങ്ങിയ മനസ്സും സൃഷ്ടമാണ്, സൃഷ്ടിച്ചതാണ്, അവിടെ നിന്നേ തുടങ്ങുന്നത് സൃഷ്ടി. സൃഷ്ടി നമ്മൾ ഗ്രഹിക്കുന്നത് മനസ്സിലൂടെയാണ്, ആ മനസ്സ് അതിൻ്റെ സൃഷ്ടി. കിം ശൂന്യമേമ ഭൂവ, എന്തായിരുന്നു അവിടെ? ശൂന്യമാണോ പറയുന്നു? അല്ല, ദൈവേഹ കിഞ്ചനൈതി ശ്രുതേഹേ. എന്താ അങ്ങനെ സംശയം വരുന്നത്? ഒന്നും തന്നെ, ദൈവേഹ കിഞ്ചന എന്ന കാര്യം. കാരണം ഉത്പത്തിച്ച കാര്യകാരണ രൂപത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ പറയുന്ന എന്താണ്? ഉത്പന്നമാകുന്നു എന്ന് പറയുന്നു. ദൈവേഹ കിഞ്ചന ആസി, ഉത്പന്നമാകുന്നു എന്ന് പറഞ്ഞാൽ മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഉത്പത്തി ദേഹി ഘടഹ പ്രാഗുത്വത്തെ ഘടസ്യ നാസ്തി. ഇവിടെ മുതലാണ് സത്കാരിവാദം തുടങ്ങുന്നത്. ദൈവേഹ കിഞ്ചന അഗ്ര ആസീത് മൃത്യുനേവേദം ആവൃതമാസി. അവിടെ ശുദ്ധശൂന്യമാണ്, അതല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത് പറഞ്ഞു മൃത്യുനേവേദം ആവൃതമാസി. അപ്പൊ അവിടെ ആവരണം ചെയ്യുന്ന ഒന്ന്, അതുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ട മറ്റൊന്ന്, ഇപ്പൊ ശൂന്യമല്ല. കിഞ്ചനാസീതെന്ന് പറഞ്ഞെങ്കിൽ അവിടെ എന്തുണ്ടായിരുന്നു? അതാണ് ഭാഷകാരൻ വിശദമായി ചർച്ച ചെയ്തത്. തസ്മ സദൈവ കാര്യം പ്രാഗുത്വത്തെരുതി സിദ്ധം. അതുകൊണ്ട് എന്തോ ഒന്ന് ഞാൻ ആവരണം ചെയ്യപ്പെട്ടിരുന്നു, എന്തോ ഒന്നിന് ആവരണം ചെയ്യപ്പെട്ടു. എന്താ അവിടെ? ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാന്ന് പറയുന്ന കാര്യം അനുഭവിക്കുന്ന മനസ്സ് തുടങ്ങി സർവ്വതും, അത് ഉത്പത്തിക്ക് മുമ്പ് ഉണ്ടായിരുന്നു. സത്കാര്യമാണ്, ഉത്പത്തിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്ന് ഒറ്റ വാക്കി പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരുന്നു ഉത്പത്തിക്ക് മുമ്പ് ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, അതും ഇതും തമ്മിൽ എന്താ ബന്ധം, ഇന്ന് ഉത്പന്നമായിരുന്നു, ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് സമാധാനം പറഞ്ഞാണ് ഇവിടെ പറഞ്ഞ ക്ഷണിക വിജ്ഞാനവാദം, ശൂന്യവാദം, ആരംഭവാദം തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അതിനെക്കുറിച്ച് പല ശാസ്ത്രകാരന്മാർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ. ഇവിടെ അദ്വൈതി സമർത്ഥിക്കുന്നത് എല്ലാം സത്തായിരുന്നു, സൃഷ്ടിക്കുന്നു പിന്നെ ഇത്, ഇതാണ് പരമാർത്ഥം എങ്കിൽ പിന്നെ ബാക്കിയുള്ള ആചാര്യന്മാർ ഇതിന് പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതാണത് ക്രമമായി പറഞ്ഞത്. ശൂന്യം എന്ന് പറയുക, ശൂന്യം എന്ന് പറയുമ്പോൾ അതിലൊരുപാട് പോരായ്മകൾ. ആ ശുദ്ധ ശൂന്യതയെ ഒഴിവാക്കിയിട്ട് പറയുക ക്ഷണികം വിജ്ഞാനം. ശൂന്യതയിൽ നിന്ന് പിന്നെ വിജ്ഞാനത്തിലേക്ക്, അത് തന്നെ ക്ഷണികമായ വിജ്ഞാനം.
അതിലും പോരായ്മയുണ്ട്. ഇവിടെ സ്ഥായിയായി ഒന്നിനെ അംഗീകരിക്കുന്നു. അതെന്താണ്? അഭാവമാണോ? കുറച്ചുകൂടി ഓരോന്നും കുറച്ചുകൂടി യുക്തിയുക്തമാണ്. അങ്ങനെ സത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പടികളാണ് ഓരോന്നും. ശൂന്യവും ക്ഷണികവും ആരംഭവാദമെല്ലാം സിദ്ധാന്തത്തിലേക്ക് പോകുന്നതിനുള്ള ഓരോ പടികളാണ്. നേരിട്ട് ആ സത്തിനെ ബോധിപ്പിക്കുമ്പോൾ വരാമെന്നുള്ള ചോദ്യങ്ങളാണ് മുമ്പ് പറയുന്ന ക്ഷണികവും ഇത് എല്ലാം ആരംഭവും. ക്രമമായിട്ട് ഓരോന്നിനെയും പരിചയപ്പെടുത്തി അവസാന സത്ത് അതിലെത്തിക്കും. അതും ഈ പറയുന്നതിന് പല ദിവസങ്ങളിൽ ചർച്ച ചെയ്തെങ്കിലും വാസ്തവത്തിൽ ഇത് ഭാഷകാരൻ ഇത് ഇങ്ങനെ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത്തരം ദാർശനികമായ ചർച്ചകളിലൊക്കെ നല്ല പരിചയമുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ്. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം ചിന്തിച്ചിട്ടുള്ളവർ അവരെ ഉദ്ദേശിച്ചിട്ടാണ്. ക്ഷണിക വിജ്ഞാനവാദവും ശൂന്യവാദവും ശരിക്ക് പരിചയമുള്ളവരോടൊത്ത് ഇത് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി അനായാസമായിട്ട് ഇത് ഗ്രഹിക്കാൻ പറ്റും. പൂർവപക്ഷിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പൂർവപക്ഷം എന്നുള്ള വ്യക്തമാണ്. താൻ എന്റെ ചോദ്യം എന്താണെന്ന് വ്യക്തമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ സിദ്ധാന്തം മനസ്സിലാക്കിയാണ്. ചോദ്യം വ്യക്തമാണെങ്കിൽ പിന്നീട് പറയുന്ന സമാധാനം മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇത് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് വളരെ പ്രയാസമാണ്, ഇത്രയും ക്ലിഷ്ടമായിട്ട് എന്തിനാ ഈ കാര്യം പറയുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചോദ്യവും മനസ്സിലാകണം. ആദ്യം ചോദ്യം മനസ്സിലാകണം, അത് തന്നെ വലിയ പ്രയാസം. പിന്നീട് സിദ്ധാന്തം മനസ്സിലാക്കണം. രണ്ട് ജോലിയാണ്. ഭാഷകാരൻ ചോദ്യം മനസ്സിലായതിനോടാണ് മറുപടി പറയുന്നത്. ചോദിക്കുന്ന ആളിന് ചോദ്യത്തെ കുറിച്ച് ശരിയായ ധാരണയുണ്ട്. നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കൂടുതൽ പ്രയത്നം ആവശ്യമുണ്ട്. എന്താണ് ഈ ചോദ്യം? അത് വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ സിദ്ധാന്തം മനസ്സിലാകത്തില്ല. അത് ആ വഴിയിലാണ് പോകുന്നത്. ചോദ്യം സമാധാനം എന്നുള്ള വഴി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ചർച്ചയിൽ ഇത് അനായാസമാകുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ ഈ ദർശനങ്ങളെല്ലാം സാമാന്യമായൊന്ന് പരിചയപ്പെട്ടിട്ട് പിന്നീട് സിദ്ധാന്തത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടി വരുന്ന തർക്കം തന്നെ. കാരണം ഇത് ഭാഷകാരൻ പിന്തുടരുന്ന ശൈലി താർക്കിക ശൈലിയാണ്, ന്യായ ശൈലി. അതുകൊണ്ട് ഇത് ആ പൂർവപക്ഷ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ആ ന്യായശാസ്ത്രം സാമാന്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു, അധ്യയനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഏത് ശൈലിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്? ഇവിടെ തന്നെ ഈ പോകുന്നതിൽ പ്രധാനമായും ഈ അവതരിപ്പിക്കുന്നിടത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതും സമാധാനം പറയുന്നതുമെല്ലാം അനുമാനത്തിൻ്റെ നിയമങ്ങളനുസരിച്ചാണ്. അനുമാനത്തിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് പറയുന്നിടത്തെല്ലാം പക്ഷം, സാധ്യം, ഹേതു, ദൃഷ്ടാന്തം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. സർവത്ര അതുണ്ടാവും ഈ പറയുന്നിടത്ത്. ഇത് കേൾക്കുമ്പോൾ ഇത് പക്ഷമാണ്, ഇത് സാധ്യമാണ്, ഇത് ഹേതുവാണ്, ദൃഷ്ടാന്തമാണെന്നുള്ള നാല് കാര്യവും മനസ്സിലാക്കുമ്പോഴാണ് ഇത് അനായാസമായി ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് അവതരിപ്പിക്കുന്ന ഒരു ശൈലി. ഇത് അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും, ശാസ്ത്ര ചർച്ചയാണ്. പക്ഷെ നമ്മളിത് ചർച്ച ചെയ്ത ഒരിടത്തും തന്നെ ഇത് പക്ഷമാണ്, ഇത് സാധ്യമാണ്, ഇത് ഹേതുവാണ്, ഇത് ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. വ്യാഖ്യാനങ്ങൾ നോക്കിയറിയാം, എല്ലാ സ്ഥലത്തും അവർ പറയാം ഈ പറയുന്നത് ഹേതുവാണ്, ഇന്നതാണ് സാധ്യം അല്ലെങ്കിൽ സിദ്ധാന്തം. ശരിക്കും ആ ശൈലിയിലാണ് ഈ ചർച്ചയെ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിന് ആ ശാസ്ത്രത്തിൽ പരിചയം ഉണ്ടായിരുന്നാലേ പറ്റും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഈ പ്രയാസം അനുഭവപ്പെടുന്നത് നമുക്ക് ആ ശൈലിയുമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ട്. അതിന് നമ്മളിതിൻ്റെ അവസാന ഭാവം വന്നപ്പോൾ അത് ചുരുക്കിയത് അതുകൊണ്ടാണ്. കാരണം ഇത് ആ ശൈലിയിൽ മുമ്പോട്ട് പോകാൻ ഒക്കത്തില്ല. ആ ശൈലിയിൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ ആളെ കിട്ടത്തില്ല ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച്
അപ്പോൾ നമ്മളിത് വിശദീകരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ശൈലി. ആ പക്ഷം ഹേതു സാധ്യം ദൃഷ്ടാന്തം എന്ന് പറയുന്ന അത് പൂർണ്ണമായും വിട്ടിട്ട് ഇതെങ്ങനെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ആ രീതി, അത് തന്നെ കുറച്ച് പ്രയാസം മനസ്സിലാക്കുന്നത്. അതിൻ്റെ സാരം താല്പര്യം മാത്രം നമ്മൾ എടുത്തിട്ടേ ഉള്ളൂ. ഇന്നതാണ് അതിൻ്റെ അവസാനത്തെ നിഗമനം, അതാണ് ഭാഷകാരൻ പറഞ്ഞത് തസ്മ സദൈവ കാര്യം ഉത്പത്തി. ഇത്രയും യുക്തികളെ കൊണ്ട് ഇത്രയും ന്യായത്തെ ഉപയോഗിച്ച് അതിനെ സമർത്ഥിച്ചിരിക്കുകയാണ്. ഉത്പത്തിക്ക് മുമ്പും സത്തായിരുന്നു. ഇത് പ്രയാസമുള്ളതാണ്. ഈ രീതിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ട, കാരണം ഇത് ശാസ്ത്രശൈലി. നമുക്ക് പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പമല്ല, നമുക്ക് ആ ശാസ്ത്ര പരിചയം ഇതാക്കുന്നു. ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളും വരും. അവിടെയൊക്കെ നോക്കി ഒരു വൈഷമ്യം തോന്നും. ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സൃഷ്ടിക്കുന്ന മുമ്പുള്ള കാര്യം, മറ്റൊന്ന് സൃഷ്ടിക്ക് ശേഷമുള്ള കാര്യം. അതുതന്നെ സമഷ്ടിയിലും വ്യഷ്ടിയിലും മനസ്സിലാക്കും. സമഷ്ടിയിൽ മനസ്സിലാക്കുമ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടി, ആ സൃഷ്ടിക്ക് മുമ്പ് എന്തായിരുന്നു, ഇവിടെ പറഞ്ഞ സത്തായിരുന്നു. വ്യഷ്ടിയിലാണെങ്കിൽ ഈ ജാഗ്രസ്വത്വം, അതിന് മുമ്പ് എന്തായിരുന്നു, സത്തായിരുന്നു. അതിനെക്കുറിച്ച് പല ആശങ്കകളും ഉണ്ടാകാം. അതാണ് അതിനെ നിഷേധിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ശൂന്യമല്ല ക്ഷണികമല്ല. ഈ സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കൊരു പിടിയും കിട്ടത്തില്ല, അത് സ്വാഭാവികമായിട്ട് ശൂന്യതയിലേക്ക് പോകും. സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്. മനസ്സല്ലെങ്കിൽ ബുദ്ധി, ബുദ്ധിയെ പരിശോധിക്കുമ്പോൾ അത് പ്രദക്ഷിണം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടത് ക്ഷണികമാണെന്ന് തോന്നുന്നു. അപ്പോൾ സമഷ്ടിയിലായാലും ശരി വ്യഷ്ടിയിലായാലും ശരി സൃഷ്ടിക്ക് മുമ്പെന്ന് ചിന്തിക്കുമ്പോൾ ശൂന്യതയും ക്ഷണികത്വമൊക്കെ വരും. അല്ലെങ്കിൽ ഒന്നും പിടികിട്ടാത്ത അവസ്ഥ, അഭാവം. ഇതിനെല്ലാം നിഷേധിച്ചിട്ട് അവിടെ ഉറപ്പിക്കുന്നത് സൃഷ്ടിക്കുന്നത് സത്തായിരുന്നു. സൃഷ്ടിക്കുന്ന മുമ്പ് അസ്തിത്വം നിലനിന്നിരുന്നു. അവിടെ എന്താണ് അസ്തിത്വം, എവിടെ അസ്തിത്വം? അത് സമഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്നതിൻ്റെ അസ്തിത്വം, പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം ഉണ്മ. ഈ വ്യഷ്ടിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അസ്തിത്വം. ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിപ്പിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം തൻ്റെ അസ്തിത്വം രണ്ടിടത്തും ഉപയോഗിക്കുന്ന ഒരേ വാക്കാണ് അസ്തിത്വം ഉണ്മ. അവിടെ ശബ്ദത്തിന് പോലും മാറ്റമില്ല, ഈ അർത്ഥത്തിനും മാറ്റമില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം അതുതന്നെയാണ് തൻ്റെ അസ്തിത്വം, തൻ്റെ അസ്തിത്വം അതുതന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വം. അതാണ് സദാത്മേകത്വം. സത്ത് എന്ന് പറയുന്നത് പ്രപഞ്ച അസ്തിത്വം, ആത്മാന്ന് പറയുന്നത് തൻ്റെ അസ്തിത്വം. ഇതൊന്നാണ്. അസൃഷ്ടിക്ക് മുമ്പ് അതൊന്നായിരുന്നു. സൃഷ്ടിയിലോ പിന്നീട് വരുന്ന രണ്ടാമത് വരുന്ന ഇതാണ്. സൃഷ്ടിക്ക് മുമ്പ് അസ്തിത്വത്തെ സമർപ്പിച്ചു. സൃഷ്ടിയിലാണ് രണ്ടും വരുന്നത്. എന്താണ്, ഒരു ദൃഷ്ടിയിലൂടെ പറയും ഇത് സത്താണ്, വേറൊരു ദൃഷ്ടിയിലൂടെ പറയും ഇത് മിഥ്യയാണ്. രണ്ടും പറയും. സൃഷ്ടിക്കുന്ന മുമ്പ് അങ്ങനെ രണ്ട് പക്ഷമുള്ളൂ, ഒരു പക്ഷേ ഉള്ളൂ സത്ത്, കേവലമായ സത്ത്. പക്ഷെ കേവലമായ സത്തിൽ സൃഷ്ടി എന്ന് പറയുന്ന ഒന്നിനെ കൂടെ അംഗീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട്? അത് അനുഭവവിഷയമായിരിക്കുന്നു. സമഷ്ടിയിലാണെങ്കിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ അനുഭവവിഷയമായിരിക്കുന്നു. നാമരൂപാത്മകമായി സൂര്യചന്ദ്രരൂപത്തിൽ ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം. ഈ വ്യഷ്ടിയിലാണെങ്കിൽ ഇന്നത്തെ ജീവാനുഭവം, അതാണ് വ്യഷ്ടി എന്ന് പറയുന്നത്. അത് നോക്കുമ്പോൾ അത് ജാഗ്രസ്വത്വത്തിന് രൂപം. ഇവിടെ സൃഷ്ടി അനുഭവത്തിന് വിഷയമാകുന്നു, സമഷ്ടിയിലായാലും വ്യഷ്ടിയിലായാലും. അപ്പോൾ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന സൃഷ്ടി അങ്ങോട്ട് നിഷേധിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് നമുക്ക് സൃഷ്ടിയെ നിഷേധിക്കാൻ കഴിയാത്തത്? ഏറ്റവും പ്രധാനമായ കാരണം ഈ സൃഷ്ടി വ്യവഹാരക്ഷമമാണ്. അപ്പോൾ വ്യവഹാരക്ഷമമായിരിക്കുന്ന ഒന്നിനെ വാക്കുകൊണ്ട് നിഷേധിക്കാൻ പറ്റത്തില്ല. സ്വപ്നം ഇതെന്നുള്ളതിന് ശേഷം നമുക്കതിനെ നിഷേധിക്കുക, ഓ അത് ഒരു തോന്നലായിരുന്നു, സത്യം. എന്തുകൊണ്ടത് ഇപ്പോൾ വ്യവഹാരക്ഷമമല്ല?
അപ്പോഴതായിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. രജ്ജു സർപ്പം നമുക്ക് നിഷേധിക്കാം, അത് വെറും പോകുന്നതായി. എന്തുകൊണ്ടത് വ്യവഹാരക്ഷമമല്ല. അപ്പൊ വ്യവഹാരക്ഷമമായ ഒന്നിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ഈ ശരീരത്തിൽ തുടങ്ങി ബാഹ്യമായ പ്രപഞ്ചം മുഴുവൻ സദാ വ്യവഹാരക്ഷമമായിരിക്കുന്നു, അതിനെ നിഷേധിക്കാൻ കഴിയും. പക്ഷെ അദ്വൈതി എന്ത് ചെയ്യുന്നു? അതിനെയും നിഷേധിക്കുന്നു, വ്യവഹാരക്ഷമമായിരിക്കുന്നതിനെയും നിഷേധിക്കുന്നു. വ്യവഹാരക്ഷമമായിരിക്കുന്ന, വ്യവഹാരയോഗ്യമായിരിക്കുന്ന ഒന്നിനെ യുക്തി കൊണ്ട് നിഷേധിക്കുന്നതിനാണ് പറയുന്നത് മിഥ്യ എന്ന് പറയുന്നത്. അതങ്ങനെ സാധിക്കും? വ്യവഹാരക്ഷമമായിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ നിഷേധിക്കാൻ പറ്റാത്തതെന്ന്. ഉദാഹരണം പറഞ്ഞാൽ വിശക്കുന്നു, വിശന്ന് കഴിഞ്ഞാൽ ഭക്ഷണം വേണം, വിശക്കുക, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ വ്യവഹാരമാണ്. ഇതാണ് വ്യവഹാരം എന്ന് പറയുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ എന്താ ഇത് നിഷേധിക്കാൻ പറ്റൂ? ഇതിനെ നിഷേധിക്കണമെങ്കിൽ എന്ത് പറയണം? എനിക്ക് വിശപ്പില്ല, എനിക്ക് ഭക്ഷണം വേണ്ട, അദ്വൈതിക്ക് ഇത് പറയാൻ പറ്റും. പറഞ്ഞാലും വിശക്കും, ഭക്ഷണവും കഴിക്കും. ഇപ്പോൾ വ്യവഹാരയോഗ്യമായിരിക്കുന്ന ഒന്നിനെ നിഷേധിക്കുന്നത് മിഥ്യയെന്നും പറയുന്നു. ഇതാണ് സൃഷ്ടിക്ക് ശേഷമുള്ള, സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ഒരു നിലപാട്. ഇതെങ്ങനെ അദ്വൈതി നിഷേധിക്കും? അതിനു വേണ്ടിയിട്ടാണ് സത്കാര്യവാദം. പറഞ്ഞതിൻ്റെ അനുസരിക്കും പറയും, പറഞ്ഞ കാര്യങ്ങൾ പലതും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ല, പിന്നെ ഇപ്പോൾ അത് മനസ്സിൽ കാണാൻ ഒരു വഴിയില്ല. രണ്ടു ദിവസം കൂടെ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ആരും കാണാത്തുമില്ലായിരുന്നു, എന്താ നിർത്തിയത്. ഇപ്പം വ്യവഹാരയോഗ്യമായിരിക്കുന്ന ഒന്നിനെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? അതിന് സത്കാര്യവാദത്തെ പറയും. മിഥ്യാത്വത്തെ സത്കാര്യവാദത്തിലൂടെ നിഷേധിക്കും. അപ്പം ഈ വ്യവഹാരവും സത്വം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സത്വം എന്ന് പറയുന്നത് പരമാർത്ഥം, ഒരിക്കലും മാറ്റമില്ലാത്തത്. ഈ വ്യവഹാരം എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകുന്നു. ഇവിടെ സമഷ്ടിയിൽ സൃഷ്ടിക്ക് മുമ്പ് ഈ വ്യവഹാരം ഉണ്ടായിരുന്നില്ല, കേവലം സത്ത് മാത്രം. ഈ വഷ്ടിയിൽ ജാഗ്രത സ്വപ്നങ്ങൾക്ക് മുമ്പ് വ്യവഹാരം ഉണ്ടായിരുന്നു, കേവലം താൻ മാത്രം, തൻ്റെ അസ്തിത്വം മാത്രം, സത്ത് മാത്രം. അതുകൊണ്ട് തന്നെ പരമാർത്ഥം എന്ന് പറയുന്നു. ഈ സമഷ്ടി പ്രപഞ്ചത്തിൻ്റെ ആദി, അത് പരമാർത്ഥം. ഈ വഷ്ടി അനുഭവത്തിൻ്റെ ആദി തുടക്കം, അതും പരമാർത്ഥം. അതിനെ ഇതോ വ്യവഹാരം എന്ന് പറയും. നമ്മുടെ ഈ അനുഭവങ്ങൾ വിശപ്പും ദാഹവും തുടങ്ങി വാക്കും പ്രവൃത്തിയും ചിന്തയും എന്തെല്ലാം ചെയ്യുന്നു ജീവൻ, സൃഷ്ടിയും സംഹാരവും എല്ലാം, ഇത് മുമ്പും ഉണ്ടായിരുന്നില്ല, സൃഷ്ടിക്കുന്നു ഉണ്ടായിരുന്നില്ല, ജാഗ്രത സ്വപ്നങ്ങൾക്ക് മുമ്പ് ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. ആ ജാഗ്രത സ്വപ്നങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സുഷുപ്തി ഇല്ലെന്നേ ഉള്ളൂ അതിനോട്. അത് നമുക്ക് സുഷുപ്തിയെ നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പോ ഇത് പരമാർത്ഥമല്ല. ഇത് പരമാർത്ഥമല്ലെങ്കിൽ ഈ അനുഭവപ്പെടുന്നതോ? ഒരു കാര്യം അനുഭവപ്പെടുന്നു എന്ന പരമാർത്ഥമല്ല, അതാണ് മിഥ്യയുടെ അർത്ഥം. അതിനാണ് രജ്ജസർപ്പം മറ്റു ഉദാഹരണം പറഞ്ഞത്. അനുഭവപ്പെടുന്നു പരമാർത്ഥം, മരുമരീച്ചു അനുഭവപ്പെടുന്നു പരമാർത്ഥം. പക്ഷേ അതിനെ സംബന്ധിച്ച് തെറ്റായി ധരിക്കരുത്. എന്താണ് അനുഭവപ്പെടുന്നു? അനുഭവം ശരിയല്ലെന്നല്ല പറയുന്നു മിഥ്യയുടെ അർത്ഥം. നിങ്ങളുടെ ഈ അനുഭവം ശരിയല്ല, അങ്ങനെയല്ല മിഥ്യയുടെ അർത്ഥം. അനുഭവം ശരി തന്നെയാണ്. എന്താണ് എനിക്ക് വിശക്കുന്നു, വിശക്കുന്നില്ലെന്ന് പറയാൻ പറ്റും? വിശക്കുന്നു എന്ന് പറയുന്നത് കള്ളം പറയുകയാണ്. ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നത് അസത്യമാണ്. അനുഭവം അസംബന്ധവും എന്നല്ല പറയുന്നു, അനുഭവം ശരി തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടത് പരമാർത്ഥമല്ലെന്ന് പറയുന്നു? അത് എപ്പോഴും ഇല്ല, സുഹൃത്തിയിലില്ല, പ്രപഞ്ചം സൃഷ്ടിക്ക് മുമ്പിലില്ല. അപ്പം വ്യവഹാരത്തിന് സദാ നിലനിൽപ്പില്ല, അത്രയുള്ളൂ മിഥ്യാശബ്ദത്തിനർത്ഥം. അതുകൊണ്ട് തന്നെ മിഥ്യ എന്ന് പറയുന്നു. ഇത് സൃഷ്ടിക്ക് ശേഷമുള്ള ഒരു കാഴ്ചപ്പാട്, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്.
അനുഭവപ്പെടുന്നു, അനുഭവത്തെ നിഷേധിക്കുന്നില്ല, എന്നാൽ പരമാർത്ഥമല്ല. ഈ അവസ്ഥ എന്തുകൊണ്ട് വന്നു? ജാഗ്രത സ്വപ്നങ്ങൾ എന്തുകൊണ്ട് വന്നു? ഈ പ്രപഞ്ച സൃഷ്ടി, ഇതിനെന്താണ് സമാധാനം? ആ സമാധാനമാണ് സത്കാരിവാദം. എന്താ അവിടെ പറയുന്നത്? ഇവിടെ വിശപ്പും ദാഹം അനുഭവപ്പെടുന്നുണ്ട്, പ്രപഞ്ചാനുഭവമുണ്ട്, ഇത് പരമാർത്ഥമല്ല, കാരണം ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മിഥ്യയാണെന്ന് പറയാം. എന്നിരിക്കണം, പരമാർത്ഥത്തിന്റെ സ്വഭാവം എന്താ? എന്തിനാണ് നമ്മൾ പരമാർത്ഥമെന്നും വിളിക്കുന്നത്? അതിന് നാശം വരാൻ പാടില്ല, അതിൻ്റെ ഇല്ലായ്മ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, അതിൽ നിന്ന് നിലനിന്നേ പറ്റൂ. അതാണ് പരമാർത്ഥം. അപ്പൊ സൃഷ്ടിക്കു മുമ്പ് പരമാർത്ഥമായിരുന്നു, ജാഗ്രത സ്വപ്നങ്ങൾക്ക് മുമ്പ് പരമാർത്ഥം തന്നെ, അവിടെ ഇതില്ല. അങ്ങനെ മിഥ്യെന്ന് പറയുന്ന എന്തോ, ഈ അനുഭവപ്പെടുന്നു, ഈ പ്രതീതി, ഈ അനുഭവത്തെയാണ് നമ്മൾ മിഥ്യെന്ന് വിളിക്കുന്നത്. അപ്പൊ പരമാർത്ഥവും മിഥ്യയും. അപ്പൊ പരമാർത്ഥത്തിന് മാറ്റം വരാൻ പാടില്ലെന്നും പറയും. അപ്പൊ ഈ പരമാർത്ഥത്തെയും ഈ മിഥ്യയും കൂടെ എങ്ങനെ യോജിപ്പിക്കും? അവിടെയാണ് സത്കാര്യവാദം പറയുന്നത്. എന്താണ് ഈ മിഥ്യെന്ന് പറയുന്നത്? മിഥ്യെന്ന് പറയുന്ന യുക്തി കൊണ്ട് പറയുന്നതാണ്. നമ്മുടെ അനുഭവത്തിൽ ഇത് മിഥ്യയാണെന്ന് നമുക്കറിയാൻ വയ്യ. എന്താ വിശക്കുമ്പോൾ വിശപ്പും മിഥ്യയാണെന്ന് ആരൊക്കെ തോന്നുന്നുണ്ടോ? അനുഭവത്തിലിത് മിഥ്യെന്ന് നമുക്ക് പറയാൻ വയ്യ. സ്വപ്നത്തെ നമുക്ക് മിഥ്യെന്ന് പറയാനുണ്ട്, അത് അനുഭവത്തിലില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മളതിനെ മിഥ്യം ധൈര്യമായി പറയുന്നത്. ഇതിന് നമുക്ക് മിഥ്യെന്ന് പറയാൻ പറ്റും, അനുഭവമാണ്. പക്ഷെ ഇതിനെ പരമാർത്ഥമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുക്തി കൊണ്ട് നമുക്ക് പറയാം, കേവല യുക്തി, അനുഭവമല്ല യുക്തി. അതുകൊണ്ട് പറയാം ഇത് മിഥ്യയാണ്. അപ്പൊ ഇവിടെ സത്കാര്യവാദം എന്താ പറയുന്നത്? എന്താണ് ഈ മിഥ്യയായി നമ്മൾ യുക്തി കൊണ്ട് മിഥ്യെന്ന് ശ്രദ്ധിക്കുന്ന എന്തിനെയാണ്? എന്താണത് ഈ ഇവിടെ പരമാർത്ഥമായിട്ട് അനുഭവപ്പെടുന്നത്? ഈ സർവജീവന്മാർക്കും ഈ ജാഗ്രത സ്വപ്ന അനുഭവങ്ങളും ഈ പ്രപഞ്ചാനുഭവവും അനുഭവിക്കുന്ന സമയത്ത് പരമാർത്ഥമായിട്ട് അനുഭവിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? ആ പരമാർത്ഥം തന്നെയാണ് ഇങ്ങനെ പ്രതീതമാകുന്നത്. ഈ പ്രതീതി, ഈ അനുഭവം സത്ത് തന്നെ. ഇതാണ് രണ്ടാമത്തെ കാഴ്ചപ്പാട്. ഒന്ന്, ഇത് മിഥ്യയാണ്. അതെങ്ങനെ? യുക്തിയിലൂടെ നമ്മൾ തീരുമാനിച്ചു. പക്ഷെ മിഥ്യയായി അനുഭവപ്പെടുന്ന ഇത് പരമാർത്ഥം തന്നെ, സത്ത് തന്നെ. അപ്പോൾ സത്കാര്യവാദം പൂർണ്ണമാവും. അപ്പോൾ ഇവിടെ സത്കാര്യവാദത്തിൽ തർക്കം എന്താണ്? മുമ്പിൽ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം, ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഇത് ഇതിന്റെ സൃഷ്ടിക്ക് മുമ്പും സത്തായിരുന്നു എന്നാണ്. സൃഷ്ടിക്ക് മുമ്പ് സത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ? ഇപ്പൊ സത്ത് തന്നെ. ഇത് സത്താണെന്ന് അറിയുന്നതിന് ശാസ്ത്രം പഠിക്കേണ്ട കാര്യമില്ല, ചർച്ചയുടെ ആവശ്യമില്ല, അത് അനുഭവമാണ്. ഇത് സത്താണ്. ആരെങ്കിലും പറയും ഇത് അസത്താണ്, മിഥ്യയാണ്. മിഥ്യയാണെന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് യുക്തി ആശ്രയിക്കേണ്ടി വരും. സത്തെന്നുള്ളത് സ്വാനുഭവം, സർവജീവന്മാരുടെയും സാമാന്യ അനുഭവമാണ് സത്ത്. സൃഷ്ടിക്കുമ്പോഴുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പിടിയില്ല, അവിടെ ചിന്തിക്കേണ്ടി വരും. ഇവിടെ ഈ സത്തായി അനുഭവപ്പെടുന്ന സർവവും സൃഷ്ടിക്കുന്നതും സത്താണ്. അതിന് വീണ്ടും യുക്തി ആശ്രയിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ഇവിടെ ഇത് മിഥ്യയാണെന്നറിയുന്നതിന് യുക്തി ആശ്രയിക്കേണ്ടി വരും. ഈ അനുഭവത്തിന് മുമ്പ് കേവല സത്താണെന്നറിയുന്നതിന് വേണ്ടിയും യുക്തി ആശ്രയിക്കേണ്ടി വരും. യുക്തിയിലൂടെ ഇവിടെ ബോധ്യപ്പെട്ട എന്താണ്? ഇവിടെ ഇപ്പോ ഈ സത്തായി അനുഭവപ്പെടുന്നത്, ഇതിങ്ങനെ സത്തായി അനുഭവപ്പെടുന്നതിന് കാരണം പരമാർത്ഥമായ സത്ത് അതാണ് ഈ രൂപത്തിൽ പ്രതീതമാകുന്നത്. സർവവും സത്ത് തന്നെ. ഇത് മറ്റൊരു കാഴ്ചപ്പാട്.
ഈ രണ്ട് കാഴ്ചപ്പാടും അദ്വൈതത്തിന് യോജിക്കുന്നതാണ്. ഈ രണ്ട് കാഴ്ചപ്പാടും വന്നു കഴിഞ്ഞാലേ അദ്വൈതം പൂർണ്ണമാകും. കാരണം അദ്വൈതത്തിൽ രണ്ടിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല, ഒന്നിനെ സ്വീകരിക്കാൻ പറ്റും. അദ്വൈതം സ്വീകരിക്കുന്ന ഒന്നെന്താണ്? അതാണ് സത്ത്. സൃഷ്ടിക്കുന്ന മുമ്പ് അത് സത്തായിരുന്നു. അവിടെ മനസ്സും വാക്കും ഒന്നും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് യുക്തി ആശ്രയിച്ച് തന്നെ സമർത്ഥിക്കുന്നു. ഇവിടെ മനസ്സും വാക്കുമൊക്കെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. ഇവിടെ സത്ത് അനുഭവ വിഷയമാണ്. എല്ലാത്തിനെയും സത്തായി അനുഭവിക്കുന്നു. ശാസ്ത്രജ്ഞാനം കൂടാതെയാണ്. ഇതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിക്കുന്നു. ഇതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിക്കണമെങ്കിൽ ഈ അനുഭവത്തെ മിഥ്യാക്കും. അതിന് യുക്തി ആശ്രയിക്കുന്നു. യുക്തി കൊണ്ട് സമർത്ഥിക്കുന്നു. ഇത് മിഥ്യയാണ്. കേവല സത്ത് സൃഷ്ടിക്കുന്ന മുമ്പ് സൃഷ്ടിയിൽ സത്ത് തന്നെ ഇങ്ങനെ അനുഭവപ്പെടുന്നു. സത്ത് കേവലം സത്തായി മാത്രം അനുഭവപ്പെട്ടത്, കേവല സത് അനുഭവം മാത്രം. നാമരൂപാത്മകമായ ഈ പ്രപഞ്ചാനുഭവം വേണ്ട, കേവല സത് അനുഭവം മാത്രം. എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നില്ല? അതിനുള്ള നിങ്ങൾ അതിനെക്കുറിച്ച് ബുദ്ധി പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഈ സത്തിന്റെ നാനാത്വബോധം, ഈ സത്തിന്റെ നാമരൂപാത്മകമായ ഈ അനുഭവം ഇതിനെ മിഥ്യയെന്ന് സ്വീകരിച്ചാൽ മതി. ഫലത്തിൽ സത്ത് മാത്രം അവശേഷിക്കും. സൃഷ്ടിക്കുന്ന മുമ്പ് സത്ത്, സൃഷ്ടിക്ക് ശേഷവും സത്ത്. അപ്പൊ സത്താരിവാദത്തിൽ ചർച്ച ചെയ്യുമ്പോൾ സൃഷ്ടിക്ക് ശേഷമുള്ള ഈ കാര്യം സത്താണോ എന്നുള്ള തർക്കമില്ല. അത് അനുഭവസിദ്ധമായ കാര്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞത് പ്രാഗുത്പത്തേഹി. ഉത്പത്തിക്ക് മുമ്പ് ഇത് സത്താണ്, ഉത്പത്തിക്ക് ശേഷം സത്ത് തന്നെയാണ്. ഈ ജാഗ്രത സ്വപ്നാനുഭവങ്ങൾ വ്യഷ്ടിയിലും സമഷ്ടിയിലെ ഈ പ്രപഞ്ചാനുഭവവും ഇതിനെ സത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇനി യുക്തിയിലൂടെ ഇതിനെ മിഥ്യെന്ന് സമർത്ഥിച്ചാലും ഫലത്തിൽ ഒന്ന് തന്നെ. എന്നുവെച്ചാൽ അജ്ഞന്റെ സദനുഭവവും ശാസ്ത്രചിന്തകന്റെ മിഥ്യാ സിദ്ധാന്തവും ഫലത്തിലൊന്നാണ്. അതാണ് സർവവും സത്ത് തന്നെ. അതാണ് സത്കാരിവാദത്തിലൂടെ ഇവിടെ സമർപ്പിക്കുന്നത്. ആ സത്കാരിവാദത്തെ സമർത്ഥിക്കുന്നതിന് സഹായകമായിട്ട് മിഥ്യാ സിദ്ധാന്തത്തെ സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, അതിന് നല്ല പ്രാധാന്യം സത്ത് എന്നുള്ളതിനാണ് പ്രാധാന്യം. അവിടെ നിശ്ചയിക്കുന്നു ആ സത്ത്, ആ സത്ത് തന്നെയാണ് ഈ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്, ആ സത്ത് തന്നെയാണ് തന്റെ സ്വരൂപമായിരിക്കുന്നത്. കാരണം തന്റേതായിട്ടുള്ളതെല്ലാം സൃഷ്ടിപ്പെടുന്നതാണ്. സത്ത് അത് താൻ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ പ്രപഞ്ചരൂപത്തിൽ പ്രതീതമാകുന്നത്. അങ്ങനെ അദ്വൈതത്തിലൂടെ സമർത്ഥിക്കുന്നു. സൃഷ്ടിക്കുന്ന മുമ്പ് നമ്മൾ യുക്തിയിലൂടെ പരിശോധിച്ചാൽ അതാണ് സൃഷ്ടിക്കുന്ന മുമ്പ് സത്താണോ, യുക്തി കൊണ്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ സത്താണെന്ന് നമുക്ക് അനുഭവപ്പെടാൻ ഒരു വഴി. പക്ഷെ സൃഷ്ടിക്കുന്ന മുമ്പുള്ളത് സത്താണെന്നുള്ള നമ്മുടെ അനുഭവമാണ്. അതിനാണ് രണ്ട് തരത്തിലും ചിരിക്കുന്നത്, ഒന്ന് സമഷ്ടി, മറ്റൊന്ന് വ്യഷ്ടി. വ്യഷ്ടി അനുഭവത്തിൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജാഗ്രത സ്വപ്ന അനുഭവം. ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾക്ക് മുമ്പുള്ള ആ സുഷുപ്തി, അത് നമ്മൾ അനുമാനിച്ചറിയുന്നതല്ല, സ്വാനുഭവമാണ്. ഞാനിവിടെ രണ്ടിനെയും ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു. ഈ പ്രപഞ്ച കാരണം എന്താണെന്നൊന്ന് നമുക്കറിയാൻ വയ്യ, പക്ഷെ താൻ ആരാണെന്ന് തനിക്കറിയാം. ഇപ്പൊ ജാഗ്രത സ്വപ്ന അനുഭവം ഇല്ലാതിരിക്കുന്ന ഒന്ന് സുഷുപ്തി, അത് സ്വാനുഭവമാണ്. എന്താ സുഷുപ്തിയിൽ അനുഭവിച്ച സുഷുപ്തി? സുഷുപ്തിയിൽ സുഷുപ്തി അനുഭവിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് കേവല അനുഭവ സ്വരൂപമാണ്. അനുഭവ സ്വരൂപത്തെ അനുഭവിക്കാൻ പറ്റത്തില്ല. നമുക്ക് സാധാരണ അനുഭവ വിഷയങ്ങളെ നമുക്ക് പരിചയമുള്ളൂ. നമ്മുടെ മനസ്സങ്ങനെ ബഹിർമുഖമായിരിക്കുന്നുണ്ട്. അനുഭവ സ്വരൂപത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് സുഷുപ്തിയിലൂടെയാണ്. സുഷുപ്തി അനുഭവമാണ്. എന്തുകൊണ്ട്? ഞാൻ സ്വപ്നനായിരുന്നു, അതവിടെ അനുഭവമാണ്. ശരി, അതിനങ്ങ് നിഷേധിക്കാൻ പറ്റൂ, ഇല്ല എനിക്കങ്ങനെ ഒന്നും ഉണ്ടായില്ല.
നിഷേധിക്കാൻ പറ്റുന്നില്ല. നിഷേധിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനെ നമ്മൾ പറയുന്ന സത്യം. സത്യം എന്ന് പറയുന്നത് കേവലം ശബ്ദം മാത്രം, ശബ്ദത്തിലൂടെ ഗ്രഹിക്കേണ്ട ഒന്നിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ശബ്ദത്തെ ഒഴിവാക്കാൻ വയ്യാത്തതുകൊണ്ട് അതിനെ ആശ്രയിക്കുന്നു എന്നേ ഉള്ളൂ. അത് നമ്മൾക്ക് മനസ്സിലാക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി ഇതിനെ സമഷ്ടി വ്യഷ്ടി എന്നിങ്ങനെ തിരിക്കുകയാണ്. അത് തന്നെ നമുക്കിത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഇതിനെ വ്യഷ്ടി സമഷ്ടി എന്നിങ്ങനെ തിരിക്കുകയാണ്. മാണ്ഡവ്യത്തിലും മറ്റും ചർച്ച ചെയ്തു. അതായത് ഒരേ ഒരു സത്ത്, ആ സത്തിൻ്റെ ഭാവങ്ങളാണ് ജാഗ്രത സ്വപ്നം എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് വേറൊരു പ്രക്രിയ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ സമഷ്ടി വ്യഷ്ടിയിൽ നിന്നും വേർതിരിക്കാനില്ല. ഒരേ ഒരു സത്യത്തിൽ തന്നെ ഇതെല്ലാം പ്രകടമായിക്കൊണ്ടിരിക്കും. ആ ഒരു തരത്തിലും നമുക്ക് മനസ്സിലാക്കും. അല്ല നമുക്കിനി പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടി, താൻ തൻ്റെ ജന്മം, ഈ തരത്തിലും നമ്മൾ ചിന്തിക്കുന്നു. തനിക്ക് തന്നെയും പ്രപഞ്ചത്തെയും ഒന്നായി കാണാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇതിനെ രണ്ടായി എടുക്കും. ഈ വൃഷ്ടി സംഭവിക്കുന്നു, മറ്റൊന്ന് സമഷ്ടി സംഭവിക്കുന്നു. വൃഷ്ടിയിൽ ജാഗ്രത ഉണ്ടെങ്കിൽ സമഷ്ടിയിൽ അതുണ്ട്. ഇങ്ങനെ പല വിചാര രീതികളെന്നുള്ള എല്ലാത്തിനും താല്പര്യം ആ സത്തിനെ ബോധിപ്പിക്കുകയാണ്. സമഷ്ടിയിൽ വൃഷ്ടിയിലുള്ളതെല്ലാം സമഷ്ടിയിലുണ്ടെന്ന് പറയും. അത് ഒരു തരത്തിലുള്ള വിചാര രീതി. അങ്ങനെയും ചിന്തിച്ച് മനസ്സിലാക്കാം. അല്ല കേവലം ഏകമായ സത്ത, ഏക ജീവവാദം എന്ന് പറയും. ഒരേ ഒരു ജീവൻ, അതിൻ്റെ തന്നെ സ്ഫുരണമാണിതെല്ലാം. അതിനപ്പുറം രണ്ടാമതൊന്നുമില്ല. സമഷ്ടിയും വ്യഷ്ടിയും ഒക്കെ ആയിരിക്കുന്നു ഒന്ന് തന്നെ. അങ്ങനെയും ചിന്തിക്കും.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Sage Upamanyu, the Exalted Devotee of Lord Shiva, presented by Karthik Ramachandran Seshadri. Thank you. Om Namah Shivaya.
1: Om Ganana Aam Dva Ganapati Gung Havamahe Kavim Kavinam Upamashra Vastamam Yeshtarajam Brahmanam Brahmanaspata Anakshrinvannoti Viksi Dasadhanam Prano Devi Saraswati Vaje Virvajini Vati Dinam Avitragavato Ganesha Janamaha Saraswatyai Namaha Shri Gurubhyo Namaha Harah Om Om Shri Mahaganadipataye Namaha Sadashiva Samarambam Shri Kantaradhya Madhyamam Asmadacharya Paryantam Vande Guru Paramparam Sadashivam Shivam Skandam Keshavam Padmasambhavam Nandishwaram Kumbayonim Bharadvajatri Gautaman Namostu Gurave Nityam Shri Kanta Shiva Yogine Shruti Sara Shiva Vishishtadvaita Parabhashya Vidayine ദദീചേമുപമന്യുഞ്ച മാർക്കണ്ഡേയം പരാശരം ശ്വേതാചാര്യം തച്ഛിഷ്യം നീലകണ്ഠശിവാഹ്വയം ജഗദ്ഗുരു ശ്രീ രേണുകാചാര്യ മംഗളം ദേഹി പ്രഭോ ത്രൈലോക്യ സമ്പദാലേഖ്യ സമുല്ലേഖന ഭിത്തയേ സച്ചിദാനന്ദ രൂപായ ശിവായ ബ്രഹ്മണേ നമഃ യാമാഹുഃ സർവലോകാനാം പ്രകൃതിം ശാസ്ത്രപാരഗാഃ താം ധർമ്മചാരിണീം ശംഭോ പ്രണമാമി പരാം ശിവാം അമൃതാർത്ഥം പ്രപന്നാർത്ഥം യാസു വിദ്യാ പ്രദായിനി അഹർനിശമഹം വന്ദേ താം ഈശാന മനോരമാം സാംബശിവായ നമഃ സാംബശിവായ നമഃ സാംബശിവായ നമഃ താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് സോ വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ ദ കഥ
2: അതാതോ ബ്രഹ്മ ജിജ്ഞാസ
1: ദസ് ഹൗ ദ ബ്രഹ്മസൂത്ര സ്റ്റാർട്ട് ലെറ്റ് ദർ ബി ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ സുപ്രീം റിയാലിറ്റി ആൻഡ് ഹിയർ അവർ ഉപമന്യു മഹർഷി ഇസ് ക്യൂരിയസ് ഹൂ ഇസ് ദറ്റ് Lord Shiva, who is that Mahadeva that you were talking about? He says, 130th verse, Anushasana Parvam, 14th chapter.